0: മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും ആസ്മയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: കേവലം ഒരു തത്വചിന്ത എന്നതിലുപരി യോഗ ശരീരത്തെ പൂർണ്ണമായും രോഗരഹിതമാക്കുന്നു. ശരീരവും മനസ്സും ഒരുമിച്ച് സന്തുലനാവസ്ഥയിൽ കഴിയുക എന്നത് അരോഗാവസ്ഥയും അതിലേറെ പ്രയാസകരമായ ഒന്നുമാണ്. എന്തെന്നാൽ ഇവ രണ്ടും പരസ്പരം ആഴത്തിൽ ബന്ധിതമാണ്. ഒന്നിനെ ബാധിക്കുന്ന വ്യതിയാനം ക്രമേണ മറ്റൊന്നിലും നിഴലിക്കാം. ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ കൊണ്ട് രോഗങ്ങൾ രൂപപ്പെടാം. അവയിൽ ശരീരവും മനസ്സും ഒരേപോലെ കാരണഭൂതരായേക്കാവുന്ന രോഗങ്ങളെ സൈക്കോസൊമാറ്റിക് ഡിസീസസ് അഥവാ ശരീര മാനസിക വ്യാധി എന്ന് വിളിക്കാം. ആസ്മ എന്ന രോഗാവസ്ഥയും ഇത്തരത്തിലാണ് രൂപപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ ശ്വാസകോശം എങ്ങനെയാണ് പുറമേയുള്ള വ്യതിയാനങ്ങളോട് പ്രതികരിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ആസ്മ രോഗമുള്ളയാളിൽ രോഗത്തിന്റെ കാഠിന്യവും. പുറമേ നിന്നുള്ള സംവേദനങ്ങളായ തണുത്ത അന്തരീക്ഷം, പൊടി, ആയാസം, ആന്തരികമായ സ്ട്രെസ്, ആൻസൈറ്റി, അകാരണ ഭയം, അലർജൻസ് മുതലായവ ശ്വാസകോശത്തിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം

0: ശാസ്ത്രങ്ങൾ വേണ്ട വിധം ശരീരം തന്നെ പ്രതിരോധിക്കുന്നു. ആസ്മാ രോഗമുള്ളവരിൽ ഇത്തരം ഘടകങ്ങൾ ശരീരത്തിൽ, പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ അനിയന്ത്രിത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇതിന്റെ ഭാഗമായി അമിതമായി ഉത്തേജിക്കപ്പെട്ട് പ്രതിരോധ വ്യൂഹം പ്രവർത്തന സജ്ജമായി ഹിസ്റ്റമിൻസ്, ഇന്റർലൂക്കിൻസ് മുതലായ രാസഘടകങ്ങളെ പുറപ്പെടുവിക്കുന്നു. ഇതുവഴി ശ്വാസകോശ ഭിത്തി ചുരുങ്ങുകയും മ്യൂക്കോസ് ഉൽപാദനം ശ്വാസകോശ അറകളിൽ കൂടുകയും ചെയ്യുന്നു. ഇത് അനിയന്ത്രിതമായി തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ ശ്വാസകോശ പേശികൾ ചുരുങ്ങുകയും കാലക്രമേണ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. ഇത് ക്രോണിക് ആസ്മയിലോട്ട് നയിക്കുന്നു. ആസ്മ രോഗികളിൽ പ്രധാനമായും കണ്ടുവരുന്ന ബുദ്ധിമുട്ട് ശ്വാസം പെട്ടെന്ന് എടുക്കാൻ പറ്റാതെ വരിക, ശ്വാസമുട്ടുണ്ടാകുന്ന സന്ദർഭങ്ങളോട് ഭയം രൂപം കൊള്ളുക, പോസ്ചറൽ ഇഷ്യൂസ്, ഹൈപ്പർ വെന്റിലേഷൻ എന്നിവയാണ്. ആസ്മ രോഗികളിൽ ഉണ്ടാകുന്ന ഭയം കാരണം അവർക്ക് ഉറക്കമില്ലായ്മ, അനാവശ്യ ഉത്കണ്ഠ, വിഷാദം എന്നിവയുണ്ടാകുന്നു. ഇത്തരം ക്രോണിക് സ്ട്രെസ് തലച്ചോറിലെ HPA ആക്സിസ് ഉത്തേജിപ്പിച്ച് കോർട്ടിസോൾ, അഡ്രിനാലിൻ മുതലായ സ്ട്രെസ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അവ വീണ്ടും ആസ്മ രോഗം വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരു തുടർചക്രം പോലെ പിന്തുടരുന്നു. യോഗയിലൂടെ ആസ്മയെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. പ്രധാനമായും ആസ്മ രോഗികളിലെ മാനസിക സമ്മർദ്ദം കുറച്ചുകൊണ്ടുവന്ന് മനഃശക്തി ഉയർത്തിയെടുക്കലാണ് ആദ്യപടിയായി ചെയ്യുക. അടുത്തതായി സങ്കോചിച്ചു പോയ മാംസപേശികളെ വികസിപ്പിച്ച് ശ്വാസകോശത്തിന്റെ വികാസം ഊർജ്ജസ്വലമാക്കുകയാണ് ചെയ്യുക. രോഗിയുടെ അവസ്ഥ അനുസരിച്ച് അനുലോമ വിലോമ, ഭ്രാമരി പ്രാണായാമം എന്നിവ അനുയോജ്യമാണ്. തുടക്കക്കാരിൽ യോഗ ക്ലെൻസിക് ടെക്നിക്സ്, കപാൽഭാതിയും ഭസ്ത്രിക പ്രാണായാമവും ശ്വാസകോശത്തിൽ സമ്മർദ്ദം ചെലുത്താം എന്നുള്ളത് കൊണ്ട് തന്നെ ശീലിക്കേണ്ടതില്ല. ശീതളി, ശീത്കാരി, ചന്ദ്രഭേദി എന്നിങ്ങനെ ശരീരത്തിന് കുളിർമ പകരുന്ന പ്രാണായാമങ്ങളും കരുതലോടെ ശീലിക്കാം. പോസ്ചറൽ കറക്ഷൻ, ചെസ്റ്റ് ആൻഡ് ലങ് എക്സ്പാൻഷൻ സഹായിക്കുന്ന ആസനങ്ങളെല്ലാം വളരെ സാവധാനം കൊടുക്കാവുന്നതാണ്. ഇവയിൽ ഊഷ്ട്രാസനം, ഭുജംഗാസനം, ധനുരാസനം, ത്രികോണാസനം, താലാസനം എന്നിവ അവസ്ഥാനുസരണം വിദഗ്ധ പരിശീലകന്റെ സഹായത്തോടെ നൽകാവുന്നതാണ്. അധികമായി മ്യൂക്കസ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്ന നേതിക്രിയയും അഭികാമ്യമാണ്. ഇതോടൊപ്പം നിശ്ചിത ഇടവേളകളിൽ ചെയ്യുന്ന ശവാസനം, മകരാസനം പോലുള്ളവയും ധ്യാനം, യോഗനിദ്ര പോലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സും രോഗിയിലെ രക്തചംക്രമണം ക്രമീകരിക്കാനും ശ്വസനഗതി മെച്ചപ്പെടുത്താനും മുറുകി നിന്ന പേശികളെ സ്വതന്ത്രമാക്കാനും സഹായിക്കുന്നു. ഇതോടൊപ്പം തണുപ്പില്ലാത്തതും ഹൃദ്യവുമായ ഭക്ഷണ രീതിയും ശീലിക്കാം.
1: യോഗയും ആസ്മയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ GS.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാറും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.
1: കാക്കാല കണ്ണമ്മ കൺമിഴിച്ചി പാരമ്മ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, സോനു ശിശുപാൽ സംഗീതം പകർന്ന്, എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. ചിത്രം വാമനപുരം ബസ് റൂട്ട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ രവിശങ്കർ. എൻ്റെ സംഗീത വഴികളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കിവിടെ സംസാരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനുമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: പിന്നെ
0: പറഞ്ഞു പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. പേര് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ തിരുമലയെന്നാണ് സാറ് വിളിക്കുന്നത്. പേര് ശൈലജ. സ്വന്തം സ്ഥലം പകൽക്കുറിയിലാണ്. മോളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു, തിരുമല. രാവിലെ നമസ്തേന്ദ്രപുലിയില് സാറിന്റെ കവിതകള് ധാരാളം കേൾക്കാറുണ്ട്. പിന്നെ ലളിത ഗാനം, സാറിന്റെ ഗാനം ആകാശവാണി കേൾക്കാറുണ്ട്. പിന്നെ സാറിന്റെ പാട്ടുകള് ചെമ്പരത്തി തമ്മലിട്ട് ആ പാട്ട് അത് സ്ഥിരം അനന്തപുരി എഫ് എം വെക്കാറുണ്ട് ആ പാട്ടേ
0: സാറ്.
1: സുജാതന്ന സാറും കൂടെ പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാഫല്യത്തിന്റെ
0: സന്തോഷം സന്തോഷം.
1: സാറിന്റെ ഒരു ലളിതാകാരൻ രണ്ടുപേരും ഒന്ന് പാടുന്ന
0: പിന്നെന്താ പാടാലോ.

ഒരുപാട് പാട്ടുകളുണ്ടല്ലേ. പ്രാണ സഖീ നിൻ മടിയിൽ മയങ്ങും വീണക്കമ്പിയിൽ.

0: മധുരം രാമനില്ലാതൊരു കീർത്തനമോ.
1: എത്ര എത്ര പാട്ടുകൾ വേണമെങ്കിലും പെട്ടെന്ന് ഓർത്ത് പാടാം. അപ്പൊ ഇന്ന് വേറൊരു പാട്ട് ഏതാ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്?
2: സാർ, എന്റെ മോളെ കാവേരിയുടെ മോന്റെ ബർത്ത്ഡേ ഈ ജൂലൈ 23-ാം തീയതിയാണ്. രാമായണ മാസത്തിൽ ജനിച്ച മോന് വേണ്ടിയിട്ട് ഭക്ത ഹനുമാനിലെ രാമ രാമ ലോഹാസ് രാമ എന്നുള്ള ഒരു പാട്ട് ഡാക്സാർ പാടിയിട്ടുണ്ടല്ലോ, ആ പാട്ട് ആവശ്യപ്പെടുവാട്ട്.

ഈ പാട്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മോന് പ്രത്യേകം ജന്മദിന ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ വിഷസ്. വിളിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: ഹലോ, നമസ്കാരം സാറേ.
1: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
0: സാർ, എന്റെ പേര് രാജേഷ്, തിരുമലയിലാണ് വിളിക്കുന്നത്.
1: രാജേഷ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? ഓക്കെ ഓക്കെ. ഓട്ടോ അല്ലേ? ചില ഓട്ടോകളിലൊക്കെ നിറച്ചും ഇന്റീരിയറിലൊക്കെ നിറയെ ലൈറ്റ്സും വലിയ ഹെവി സൗണ്ട് സിസ്റ്റം പോലത്തെ സ്പീക്കേഴ്സും ഒക്കെ വെച്ച ഓട്ടോയിൽ, പ്രത്യേകിച്ചും കേരളത്തിലല്ല, പുറത്താണ് അങ്ങനെ കാണാറുണ്ട്. അങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു പ്രത്യേക സുഖ. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരഥി നമുക്ക് ഫ്രണ്ടിലുള്ളപ്പോ അല്ലേ. ഓട്ടോയുടെ പേരെന്താ? ഓട്ടോയുടെ പേരെന്താ? സുന്ദരിയാണോ? ആ, നന്നായി. അമ്മയും സുന്ദരിയാ. അവരവർക്ക് എപ്പോഴും ഏറ്റവും സൗന്ദര്യമുള്ളത് അമ്മയാണല്ലോ അല്ലേ. നമ്മൾ കൊച്ചിലേ മുതൽ കാണുന്ന ഒരു സുന്ദരി അമ്മയാ എല്ലാവർക്കും, ഇൻവേരിയബിളി എല്ലാ കുട്ടികൾക്കും അല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹം? ഹലോ പ്രീഗീതത്തിലൂടെ. ആ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ പാട്ട് ഡെഫിനറ്റ്ലി രാജേഷിനും രാജേഷിന്റെ അമ്മയ്ക്കും ബാക്കി രാജേഷിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും, പിന്നെ ഹലോ പ്രീഗീതത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലേ ചെയ്തു തരാം. താങ്ക് യു ഫോർ കോളിംഗ്. ബൈ ബൈ.

0: ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: സിനിമ ഒരു ഗായകൻ എന്നുള്ള നിലയിൽ സിനിമയ്ക്ക് പുറമെ ആകാശവാണി ലളിതഗാനങ്ങൾ കേട്ടു പഠിച്ചതുകൊണ്ട് അതിനോട് ഒരുപാട് കമ്പമുണ്ടായിരുന്നു. ആ കമ്പം വളർന്നാണ് എനിക്ക് യൂണിവേഴ്സിറ്റി തലത്തിൽ ലളിതഗാനത്തിന് ഒന്നാം സമ്മാനം വേണമെന്ന അദമ്യമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉടലെടുക്കുകയും പിന്നീട് അതിനെ തുടർന്ന് പ്രൊഫഷണലായിട്ട് ആൽബംസ്, സീരിയൽ ഗാനങ്ങൾ, നാടകഗാനങ്ങൾ, പരസ്യഗാനങ്ങളൊക്കെ നിരവധിയായിട്ട് പാടാൻ പറ്റി. അതിപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. സിനിമയായാലും നോൺ ഫിലിമി ആയാലും സംഗീതത്തെ അല്ലെങ്കിൽ നല്ല പാട്ടുകളെ പാടാൻ ഇന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കൊതിക്കുന്നു. അതിനിടയിൽ നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
2: എന്റെ പേര് പ്രമോദ് എന്നാണ്.
1: എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ആക്ച്വലി ഇപ്പം ട്രിവാൻഡ്രത്ത് അല്ല, ഞാൻ ജോലി സ്ഥലത്താ ഉള്ളത്.
1: ഓക്കേ, ജോലി സ്ഥലം പറയാമോ?
2: ജോലിസ്ഥലം പറയാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആർമി വർക്ക് ചെയ്യുന്നു.
1: ഓ, അതിന് ഒരു പ്രത്യേക നമസ്കാരം. ഇഷ്ടമുള്ള പാട്ട്
2: സാർ? നീ എത്ര ധന്യ എന്ന മൂവിയിലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ

0: പോയി ഒരു മാത്ര വെറുതേ നനച്ചു പോയി. താങ്ക് യു സാർ. പാടുവോ? അപ്പോ രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിലീല ചാർത്തുലഞ്ഞ നേരം
1: സംഗീതം തൃത്തന്തികളിൽ പതിഞ്ഞ നേരം കാതരയായൊരു പക്ഷിയൻ ജാലക സ്വാതിൽ ചാരേ ചിലച്ച നേരം ഒരു മാത്ര വെറുതെ പോയി.
0: സന്തോഷം സന്തോഷം. ഈ പാട്ട് നമുക്ക് ഇന്ന് പ്ലേ ചെയ്യാം. സാറിനും സാറിന്റെ ഫാമിലിക്കും ഹലോ പ്രീഗീതത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസ് സാറിന്റെ ഗന്ധർവ നാദത്തിൽ പിറന്ന എല്ലാവർക്കും എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന ഈ പാട്ട്.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു.
1: സന്തോഷം സാർ.
0: ആരാണ് സംസാരിക്കുന്നത്? പേര് പറയൂ.
1: സാർ, ഞാൻ പേയാട് ചന്ദ്രൻ നായരാണ് സാർ. ഒരു കാരുണ്യ പ്രവർത്തകനാണ്.
0: ഓ,
1: അപ്പൊ ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിന്റെ രക്ഷാധികാരി തന്നെ നമ്മളുടെ ജഗതി ശ്രീകുമാർ സാറാണ് ഇപ്പോഴും.
0: ഓ, അത് ശരി.
1: അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ഒരു 42 പേരെ സംരക്ഷിക്കുന്നുണ്ട് സാർ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം ചോദിക്കാനായിട്ടാണ് സാറിനെ, പ്രത്യേകിച്ച് സാറിന്റെ മേഖല പാട്ടാണല്ലോ സാർ.
0: അതെ.
1: അപ്പൊ ഏതായാലും സാറിനെ പറ്റി ധാരാളം കേൾക്കാറുണ്ട്, സാറിന്റെ പാട്ടുകൾ ആസ്വദിക്കാറുണ്ട്. ഏതായാലും എന്താന്ന് വെച്ചാൽ സാർ ചോദിക്കുന്ന പാട്ട് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് 1000 കണ്ണുമായി കാത്തിരിക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാരും ഉദ്ദേശിച്ചാണ് സാർ.
0: ഓ, ഇതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൾ ആയിരുന്നു കേട്ടോ. സാധാരണ എല്ലാരും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു പോകും, പാട്ടുകൾ സന്തോഷമായിട്ട് കേൾക്കും. ഇതിപ്പോ ഇതിനകത്ത് ഒരു പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിന് ഒരു പ്രസക്തി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പാട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു വ്യത്യസ്തമായ ആൻസർ ആയി പോയി. ഇത്
1: ഒത്തിരി പേർക്ക് വേണ്ടിയിട്ടാണ് സാർ, ഒരാളിന് വേണ്ടിയിട്ടല്ല സാർ, ഒത്തിരി പേർ.
0: സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ പാട്ട് വെച്ചു തരാൻ.

0: ജെറി എം എൽ ദേവ് സാറിന്റെ സംഗീത സംവിധാനം ബിജു തിരുമല സാറിന്റെ വരികൾ.
1: അതെ അതെ അതെ അതെ, സാറ് പാടിയപ്പോഴും എന്താണെന്നറിയാമോ, ആ പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ തോന്നി സാർ.
0: അതാ പാട്ടിന്റെ കമ്പോസേഴ്സിന്റെ ക്രെഡിറ്റ്സ് മാത്രം. നമ്മളൊക്കെ കൊച്ചിലെ മുതൽ കേൾക്കുന്ന പാട്ടല്ലേ, അങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇനിയും ശരിയാവട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അവിടെയുള്ള എല്ലാവരും

0: ടെലിവിഷൻ രംഗത്ത് ടെലിവിഷൻ ഒരു പക്ഷേ അതിൻ്റെ പീക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് രീതിയിൽ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരുന്ന സമയത്താണ് റെയിൻ ഡ്രോപ്സ് തുടങ്ങിയ ഒരുപാട് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാൻ പറ്റിയത്. എൻ്റെ ജീവിതത്തിലെ മറ്റൊരു എയ്ഡായിട്ട് ഞാൻ കരുതുന്നു. അത് ഒരുപാട് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആർക്കും കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്തരം എക്സ്പീരിയൻസസിലൂടെ കടന്നു വരുമ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ മനസ്സിലേക്ക് ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കാൻ പറ്റിയിരുന്നു. ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ ഏത് തരത്തിലുള്ളവയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ പാട്ടുകളൊക്കെ എന്തുകൊണ്ട് ഇത്രയും വർഷം ആയിട്ടും അതേ യൗവനത്തോടുകൂടി അതേ ഭംഗിയോടുകൂടി ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനെങ്കിലും സഹായിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ നല്ല പാട്ടുകളെക്കുറിച്ച് അവർ പറയുന്ന പാട്ടുകൾ അവർക്ക് വേണ്ടി ഒരു നാലുപേരെങ്കിലും പാടിക്കൊടുക്കാൻ എന്നും സന്തോഷമേ ഉള്ളൂ. വീണ്ടും ഒരു നല്ല പാട്ടുപ്രേമി നമ്മുടെ അടുത്തേക്ക് എത്തുന്നു ഒരു കോളിലൂടെ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആരാ സംസാരിക്കണേ?
1: എന്റെ പേര് സതീഷ് എന്നാണ്.
0: എവിടുന്ന് വിളിക്കുന്നു?
1: ഞാനൊരു കോഴിക്കുന്ന് പാത്തനോട് നടത്താണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലൊരു കുഞ്ഞുവാവയുടെ ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി, ശരിയാണോ എന്നറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു സതീഷ് ജി?
1: ഞാൻ ഇപ്പൊ നേഴ്സിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
0: പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നന്നായി പോകുന്നു?
1: ഓക്കെ
0: ഓക്കെ. പാട്ട് പാടുന്ന ആളാണോ? ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? എന്തൊക്കെയാണ് കേൾക്കാറ്?
1: പാട്ട് പാടാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്. ഇഷ്ടമായിരുന്നിട്ടാല് ചിത്രാമേള ഏറ്റവും പോയി.
0: അതിനകത്ത് വലിയൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലല്ലോ.
1: പൊതുവെ എനിക്കിഷ്ടം ഈ മെലഡി സോങ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാന് മുൻപൊക്കെ നമ്മുടെ സേലത്ത് യൂണിവേഴ്സിറ്റി സെൻട്രാളില് പലപ്പോഴും ചിത്രാമേടയും ദാസാറിന്റെയും ഒക്കെ ജാനകിയുടെ ഒക്കെ പ്രോഗ്രാം ഒക്കെ വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ അന്ന് വണ്ടി ഒന്നുമില്ല, അപ്പൊ നടന്നാണെങ്കിലും പോകും. പോയി ചെന്ന് അവരെ കണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് പോയിട്ടുണ്ട്.
0: എന്തായാലും ലെജൻഡറി ആയിട്ടുള്ള ഇവരെയൊക്കെ നേരിട്ട് കാണുന്നതും അവരോട് സംസാരിക്കുന്നതും അവരെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം നടന്നു പോകുന്നതും ഒക്കെ തന്നെ സതീഷ് ജിയുടെ ഉള്ളിലെ മ്യൂസീഷ്യന്റെ വാല്യൂ ഞങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് ബഹുമാനം.
1: അതിന് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാല് എനിക്ക് കിട്ടിയ സാഹചര്യം ജാനകി അമ്മയും സുശീലമ്മയും കണ്ടിട്ട് ജാനകി അമ്മേനെ കാലി തൊട്ടടിക്കാൻ മേടിക്കാൻ
0: പറ്റുന്നുള്ളതാ. അയ്യോ, അമൂല്യമായ ഒരു നിധി പോലെ സൂക്ഷിക്കണം നമുക്ക് ആ ഓർമ്മകളൊക്കെ.
1: തീർച്ചയായിട്ടും.
0: ഏത് പാട്ടാണോ ചോദിക്കാൻ പോകുന്നത് ആ പാട്ടിന്റെ രണ്ടുപേരും ഞങ്ങൾക്ക് പാടിത്തരണം.
1: അയ്യോ, പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ് എന്നുള്ളത് അവസരത്തിന് സാറിന്റെ മൗനം സ്വരമായി എന്നുള്ള പാട്ടാണ്.
0: പാടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പാടാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരാൻ ഈ കൈക്കുമ്പിളിൽ

എന്റെ കൂടെ ഒരുമി നമ്മൾ ഡ്യുവറ്റ് ആക്കി. അത് ഡ്യുവറ്റ് അല്ല, ഡ്യുവൽ ട്രാക്ക് എന്നൊക്കെ വേണേ പറയാം. എന്തായാലും നമുക്ക് അതിന്റെ ഒറിജിനൽ സോങ് കേൾക്കാം. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള സോങ് അവസാനിപ്പിച്ച സാറിന്റെ പാട്ട് ചോദിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.

0: ഗായകൻ രവിശങ്കർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നമ്മളിപ്പോൾ പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഇൻഡിപെൻഡൻറ് മ്യൂസിക് എന്നൊക്കെ പറയുന്നത് വളരെ പണ്ടേ ആകാശവാണിയിലൂടെ വന്ന ലളിതഗാനങ്ങളും അല്ലെങ്കിൽ തരംഗിണി പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസ് പുറത്തിറക്കിയിരുന്ന പാട്ടുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻറ് മ്യൂസിക് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ആ ഒരു ശാഖയിൽ പുതിയതാണെന്ന് പറഞ്ഞ് നമ്മൾ കരുതുന്ന ഒരു ശാഖ. ഇത് വളരെ പണ്ടേ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സിന് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റുന്നു. അതിൽ ചില പാട്ടുകൾ ഒരുപാട് കാലത്തേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ളത് ഒരുപാട് സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. ഹലോ പ്രിയഗീതത്തിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി നമ്മുടെ ഫോണിന്റെ അങ്ങേ തലക്കിലുണ്ട്. നമുക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ, ഞാന് ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ ഞാനൊരു ബ്ലൈൻഡ്. എന്റെ പേര്
1: കാർത്തികേയൻ.
2: അതെ അതെ.
1: ഓക്കെ, നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് പ്രത്യേകം സ്നേഹം പറയുന്നു.
2: എനിക്ക് സാറിന്റെ പാട്ടെല്ലാം ഞാൻ കേൾക്കുന്നത്, എനിക്ക് റേഡിയോ മാത്രമേ ഉള്ളൂ. സന്തോഷകാരിയാണ് നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞു.
1: മനസ്സിലായി. എപ്പോഴും റേഡിയോ തന്നെയാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. എന്ത് ടൈപ്പ് പ്രോഗ്രാംസ് ആണ് കേൾക്കുന്ന? പാട്ടായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നു.
2: ആകാശവാണി പരിപാടികൾ
1: പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആകാശവാണി ഒരു വലിയ റോളാണ് ശരിക്കും. അതെ അതെ അതെ. പിന്നെ പാടാലോ, ഏത് പാട്ടാ
2: വേണ്ടേ?
1: ശരി ശരി ശരി. കാതിൽ തേൻ മഴയായി പാടുക.

0: ஆய் பாடு காத்தே கடலே. ഈ പാട്ട് എന്ന് ഞങ്ങളുടെ ഏറ്റവും നിറച്ച സ്നേഹത്തോടു കൂടി പൊതിഞ്ഞ് അയക്കുന്നു. ശരി ശരി ഹലോ ഹലോ, ആരുടെ ബർത്ത്ഡേ?
1: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
0: ആണോ? കഴിഞ്ഞോ?
1: ആ, ജൂലൈ 6.
0: ആഹാ, എത്ര വയസ്സായി?
1: 7 വയസ്സ്.
0: ആ, കൊച്ചുകുട്ടിയാണല്ലേ. റേഡിയോ പാട്ടൊക്കെ ഇപ്പോഴേ കേട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ, നന്നായി നന്നായി. എന്താ മോന്റെ പേര് പറഞ്ഞില്ലല്ലോ.
1: അഖിലേഷ്.
0: അഖിലേഷ്, അഖിലേഷിന് ഞങ്ങളുടെ എല്ലാവരുടെയും ജന്മദിന ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. അഖിലേഷിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങൾ അത് ഒരു ജന്മദിന സമ്മാനമായിട്ട് ഞങ്ങൾ വെക്കാം.
1: അഖിലേഷിന് ഒത്തിരി പാട്ട് കേൾക്കും, ഒത്തിരി ഇപ്പോഴത്തെ പുതിയ പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടമാണ്.
0: ഇഷ്ടമുള്ള പറഞ്ഞു.
1: കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കുഞ്ഞുവാവയ്ക്കുന്നല്ലോ എന്നുള്ള പാട്ട്
0: വെക്കാം. വെക്കാം വെക്കാം, തീർച്ചയായിട്ടും. അത് അഖിലേഷിന് മാത്രമുള്ള പാട്ടാണേ. നിങ്ങൾ വീട്ടിലുള്ള മറ്റാർക്കും എടുക്കാൻ അവകാശമില്ല. അഖിലേഷിനും നമ്മുടെ ഹലോ പ്രിയഗീതത്തിന്റെ ബാക്കി എല്ലാ ശ്രോതാക്കൾക്കും സ്പെഷ്യൽ. ഓക്കെ,
1: താങ്ക്
0: യു സോ മച്ച്. വിളിച്ചതിന് ഒരുപാട് നന്ദി. വീണ്ടും വിളിക്കാം. ബൈ ബൈ.

ഹലോ പ്രിയഗീതം, ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ശ്രോതാക്കളോട് സംസാരിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും അവരുടെ ഇഷ്ടഗാനങ്ങൾ അവർക്ക് വേണ്ടി കേൾപ്പിക്കാനും ഒക്കെ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എൻ്റെ സംഗീത ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്ന് തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.

പിന്നണി ഗായകൻ രവിശങ്കർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഞ്ചക്കള്ളക്കൊക്കൻ എന്ന ചിത്രത്തിന് വേണ്ടി മാളു പാടിയ ഗാനം കേൾക്കാം. രചന മാളു, മണികണ്ഠൻ അയ്യപ്പ. സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

ഒന്നാമൻ മുള തണ്ടട്ടി തണ്ടട്ടി നമ്മളെ കൂമ്പെടുത്തോ കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു അതിന് സ്ത്രീകളെ ഭാവികളെ ആടിപ്പാടി കളം കൊള്ള. രണ്ടാമൻ മുള തണ്ടട്ടി തണ്ടട്ടി നമ്മളെ കൂമ്പെടുത്തോ കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു അതിന് സ്ത്രീകളെ ഭാവികളെ ആടിപ്പാടി കളം കൊള്ള. മൂന്നാമൻ മുള തണ്ടട്ടി തണ്ടട്ടി നമ്മളെ കൂമ്പെടുത്തോ കൂമ്പെടുത്ത നമ്മളെ കൂമ്പെരിഞ്ഞു അതിന് സ്ത്രീകളെ ഭാവികളെ ആടിപ്പാടി കളം കൊള്ളേ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്,
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി. റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കോഴഞ്ചേരി ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ സാഗർ ടി തേവലപ്പുറം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറുപ്പക്കാരിൽ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളാണ് കണ്ടുവരുന്നത്. ഈ പ്രവണത പലപ്പോഴും വ്യക്തിക്കും അല്ലെങ്കിൽ സമൂഹത്തിനും വളരെ ദോഷകരമായി ഭവിക്കാറുമുണ്ട്. ഇതിനോട് ഒരു മനോരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്?
3: വളരെ പ്രസക്തമായ ഒരു വിഷയമാണിത്. ഇപ്പോൾ നമ്മുടെ യുവതലമുറയിൽ വിദ്യാർത്ഥികളിലൊക്കെ അധികമായി കാണുന്ന അക്രമവാസനയും അങ്ങനെയൊക്കെയുള്ള സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കോവിഡിന് മുൻപുള്ള സാഹചര്യമല്ല കോവിഡിന് ശേഷം വന്നിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ യുനോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കുട്ടികൾക്ക് നിർബന്ധമായും നൽകേണ്ട ഒരു സാഹചര്യം സംജാതമായി. അപ്പോൾ ഈ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, അതുപോലെ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അല്ലെങ്കിൽ ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബോ ഒക്കെ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനുശേഷം അവർ പലപ്പോഴും ഗെയിമുകൾ, ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഗെയിമുകളൊക്കെ വയലൻസ് ഉള്ളവരാണ്. അപ്പോൾ അക്രമം പ്രോത്സാഹിപ്പിക്കാൻ തക്ക ഇനോ അത്തരത്തിലുള്ള ഗെയിമുകൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വെടിവെപ്പും അതുപോലെ കൊല ചെയ്യുന്ന പോലുള്ള സംഗതികൾ, ആക്രമിക്കുന്ന സംഗതികൾ ഇതൊക്കെയും. അപ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു അറപ്പ് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റൊരാളിനെ ആക്രമിക്കുക അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുക, അതിൽ നിന്നുള്ള ഒരു കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇത്തരം കുട്ടികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചില കുട്ടികൾക്കെങ്കിലും കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വഭാവ ദൂഷ്യവുമായി അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ചില ഇന്നോ വ്യതിയാനങ്ങളൊക്കെയാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൃഗങ്ങളെയൊക്കെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വെറുതെ ഉപദ്രവിക്കുക,

0: തന്നെ പ്രവൃത്തികളിൽ ഏർപ്പെടുക, സംഘം ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ അത്തരത്തിലുള്ള പ്രവൃത്തികൾ. അപ്പോൾ സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങൾ, മറ്റു വ്യക്തികളുടെ അവകാശങ്ങൾ ഹനിക്കുക, അതുപോലെ നിയമങ്ങൾ ലംഘിക്കുക, അപ്പം നിയമങ്ങളുടെ ലംഘനം മൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ശിക്ഷകളെ ഭയപ്പെടാതിരിക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതുപോലെ നിയമത്തെ വെല്ലുവിളിക്കുക, ക്രമസമാധാന സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും അല്പം പോലും പരിഗണിക്കാതെ മുന്നോട്ട് പോകുക. ഇത്തരം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പം യുവാക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയെങ്കിലും യുവാക്കൾക്ക് ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങളോ അത്തരത്തിൽ ഉള്ള പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ട്, ഇത് നമ്മൾ കണക്കാക്കണം. പിന്നെ ഇതിനെയൊക്കെ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി ആകുമ്പോൾ പരമ്പരാകളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രവണത സംജാതമാകുന്നു. അതൊരു പക്ഷേ കുറ്റകൃത്യമാകാം, അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ക്രൈംസ് ആകാം, മറ്റ് പ്രവർത്തനങ്ങളാകാം, സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാകാം. അപ്പോൾ അത് നമ്മൾ പരിഗണിക്കേണ്ട മറ്റു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമല്ല, അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സ്വാംശീകരിക്കേണ്ട മൂല്യബോധമുണ്ട്. അതുപോലെ സമൂഹവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങളും കടമകളും അത്തരത്തിലുള്ളൊരു കർത്തവ്യബോധം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർന്ന ഒരു മൂല്യബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. പലപ്പോഴും ഈ മൂല്യ ശോഷണം സംഭവിക്കുന്നു വിദ്യാർത്ഥികളിൽ. അപ്പോൾ തീർച്ചയായും നമ്മളിതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുടുംബവുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ പേരൻറ്റിങ്, അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. പല രക്ഷിതാക്കൾക്കും കുട്ടികളെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൺഫ്യൂഷനും സംശയവും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശരിയായ ഒരു പേരൻറ്റിങ് അല്ലാതെ രക്ഷാകർത്തൃത്വം, രക്ഷാകർത്താക്കൾ എങ്ങനെയായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടതെന്നതിനെക്കുറിച്ചുള്ളൊരു സംഗതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലവിലുണ്ട്, പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുണ്ട്. അതുപോലെ തന്നെയാണ് കുടുംബത്തിന് പുറത്തുള്ള സമൂഹവുമായി ബന്ധപ്പെട്ട ഇടപഴകൽ. പലപ്പോഴും ഈ യുനോ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം സംഭവിച്ചു, കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി, അണുകുടുംബം വന്നു, അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം, കുടുംബത്തിനകത്ത് നിന്നുള്ള കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും കുട്ടികളെ ശാസിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും ഒക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കിന്നുണ്ട്. ഇനി കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, സ്കൂൾ തലത്തിലുള്ള കുട്ടികൾ, അതുപോലെ കോളേജിലെ, ഇപ്പം വിദ്യാലയങ്ങളിലാണ്. വിദ്യാലയങ്ങൾ ഒരു കാലത്ത് അധ്യാപകർ വളരെ സ്ട്രിക്റ്റായിരുന്നു, പക്ഷേ ഇന്ന് എത്രത്തോളം സ്ട്രിക്റ്റ് ആവുവാൻ കഴിയുന്നു, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള യുനോ മോശമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ മുൻപ് ശകാരിച്ചിരുന്നത് പോലെ ശകാരിക്കുവാനോ അവരെ നിയന്ത്രിക്കുവാനോ നമുക്ക് എത്ര കണ്ട് കഴിയുന്നു. ഇതൊരു പ്രസക്തമായ വിഷയമാണ്. ഇപ്പം ബാലാവകാശ നിയമം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൗരാവകാശവുമായി ബന്ധപ്പെട്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പിന്നെ വിദ്യാലയങ്ങളിൽ അധ്യാപകർ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും കുട്ടികളെ നിയന്ത്രിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനത്തിൽ സംവിധാനം എത്രത്തോളം പറ്റുന്നു അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമാകും എന്നുള്ള വിഷയമുണ്ട്. മറുവശത്ത് നമ്മൾ ചിന്തിക്കണം, കുട്ടികളെ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാൻ നമ്മളിവിടെയുണ്ട്. ഇപ്പം പാശ്ചാത്യ സംവിധാനങ്ങളിലൊക്കെ കുട്ടികൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വളരെ ചെറിയ പ്രായം മുതലേ അവർ വളർന്നു വരുന്നത്. അപ്പോൾ പാശ്ചാത്യ മൂല്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്, കഴിവതും നേരത്തെ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു. പക്ഷേ ഇൻഡിപെൻഡൻ്റായി വരുന്ന സമയത്ത് എത്രത്തോളം പക്വമായിട്ട് പെരുമാറുവാൻ, എത്രത്തോളം ഉത്തരവാദിത്വം പെരുമാറുവാൻ ഈ കുട്ടികൾ കഴിയുന്നു. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.
1: സർ, ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ യുവതലമുറയിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് ജീവിതത്തിലെ പല പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ക്രൂരമായ ചില പ്രവർത്തനങ്ങളിലേക്കോ നയിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിരവധിയാണ്. എങ്ങനെയാണ് ഇത്തരം പ്രവണതകളെ അങ്ങ് നിരീക്ഷിക്കുന്നത്?
0: അതൊരു പ്രധാന കാര്യമാണ്. അതായത് നമ്മൾ ഇന്ന് വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾ പലപ്പോഴും പല മത്സര പരീക്ഷകൾക്കും

0: ഇനോ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. സ്കൂളുകളിൽ തന്നെ അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയൊക്കെയുള്ള പരീക്ഷകൾ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിനെ വിജയിക്കണം എന്നുള്ളതാണ്. ഏത് വിധേനയും വിജയിക്കണം, എങ്ങനെയും വിജയിക്കണം. അപ്പോൾ വിജയിക്കുക എന്നുള്ള പിന്നിലൊരു അധ്വാനം ആവശ്യമാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഒരു ക്ലാസ്സിൻ്റെ അവസാനം, അധ്യയന വർഷത്തിൻ്റെ അവസാനം ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് താൻ തയ്യാറെടുക്കണം. ആ പ്രിപ്പയർഡ്നെസ് തീർച്ചയായും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ ഒരു പരീക്ഷ വിജയിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ചിന്തിക്കുവാനും മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവോട് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ മിക്ക കുട്ടികളും കുറവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിരാശാജനകമായ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. അത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്, ഫ്രസ്ട്രേഷൻ ടോളറൻസ്. മുൻപ് കാലങ്ങളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഒരു കുട്ടി ഏതെങ്കിലും ഉന്നയിച്ചാൽ, ഉദാഹരണത്തിന് മേ ബി ഡ്രസ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു വസ്തുവിൻ്റെ കാര്യമോ ഒക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പോൾ അന്നത്തെ പേരൻസ് ഇങ്ങനെ പറയും, അത് ഓണത്തിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ ക്രിസ്മസിന് വാങ്ങിത്തരാം അല്ലെങ്കിൽ വെക്കേഷൻ ആവട്ടെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഒരു സമയം അതിനുവേണ്ടി പിന്നീട് കാത്തിരിക്കാനുള്ള ഒരു ഒരു ഒരു അവസരം അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ അന്ന് മുൻ തലമുറയിലെ കുട്ടികൾ ഏറെക്കുറെ അങ്ങനെയുള്ള അതിൽ മനസ്സ് വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു ബൈക്ക് വേണം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആവശ്യമുള്ള സാധനം വേണം, അവരാവശ്യപ്പെടുന്ന എന്തും ഉടൻ തന്നെ അവർക്ക് സാധിച്ചു കൊടുക്കണമെന്നുള്ളൊരു സംഗതിയാണ്. അങ്ങനെ ഉൾക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് പോവുകയാണ്, വളരെ കടുത്ത നിലപാടിലേക്കും കടുത്ത നടപടിയിലേക്കും പോവുകയാണ്. പലപ്പോഴും കുട്ടികളൊരു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നതെന്ന് സാധാരണമാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇനോ പരാജയങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഉടനെ ആത്മഹത്യാ ചിന്ത വരികയാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ, അപ്പം മാനസിക ആരോഗ്യം, വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ആരോഗ്യം പ്രധാനമായിട്ടും ഒരു ഒരു കുട്ടിയുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്വഭാവ രീതികളും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ വൈകാരിക അവസ്ഥ ഇമോഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിന്തയും പെരുമാറ്റവും വികാരവും ഇത് മൂന്നും പോസിറ്റീവായിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസിക ആരോഗ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു തലത്തിൽ, ചിന്തയുടെ തലത്തിലോ പെരുമാറ്റത്തിൻ്റെ സ്വഭാവ രീതിയുടെ തലത്തിലോ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലത്തിലോ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ അത് നെഗറ്റീവായിട്ടുള്ളൊരു മാനസികാരോഗ്യ അവസ്ഥയിലേക്ക് മാറുന്നു. അപ്പം ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം, ആളുകളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കരുതൽ നമുക്കെല്ലാവർക്കും വേണമെന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവാക്കളും അവരുടെ കാര്യത്തിൽ ഇത് വളരെ പ്രസക്തമാണ്.
1: സർ, ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, തെറ്റായ രീതിയിലുള്ള മൊബൈൽ ഫോണുകളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളുടെ ഉപയോഗം യുവതലമുറയുടെ മാനസിക വ്യാപാരങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മുൻ തലമുറയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സാന്നിധ്യം, അതിൻ്റെ ലഭ്യത വളരെ ഏറെയാണ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് വിദ്യാർത്ഥികളാവട്ടെ യുവാക്കളാവട്ടെ, അപ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻസ്ഡാണ്. അപ്പോൾ അവർ പുസ്തകം വായിക്കുമ്പോൾ അവർക്ക് ഇ റീഡിങ്ങാണ്, അല്ലെങ്കിൽ അവരുടെ റെഫറൻസ് എല്ലാം അവർ ഓൺലൈനായിട്ടാണ് റെഫറൻസ് നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പാഠ്യേതരമായ കാര്യങ്ങൾ പ്രക്രിയകളിലൂടെ അവർ ഇടപെടാൻ സാധ്യത കൂടുതലാണ്. പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ഓൺലൈനിൽ അവർക്ക് ലഭ്യമാവുന്നത്, അതിന് പുറകെ പുറമേ അവരെ സ്വാധീനിക്കുന്ന, ഒരുപക്ഷെ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഗെയിമുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരം സ്വാധീനങ്ങൾ, പലതരം വെബ്സൈറ്റുകൾ, പലതരം വീഡിയോസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ്, മെസ്സേജസ്, ഇതൊക്കെയും തന്നെ ഈ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വളരെയേറെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ വരുന്ന മെസ്സേജസിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അതിനെ പരിശോധിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാവാറില്ല. അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള മെസ്സേജസോ നെഗറ്റീവായിട്ടുള്ള സ്വാധീനിക്കുന്ന കാര്യങ്ങളോ അതേപടി വിശ്വസിച്ചുകൊണ്ട് കുട്ടികൾ, ചില കുട്ടികളെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണണം, സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പല കുട്ടികളെയും ഇത്തരത്തിൽ സ്വാധീനിക്കാറുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് സിനിമ. ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു മീഡിയമാണ് സിനിമ.

0: മെയിൽ വയലൻസ് അധികമായിട്ട് ഉണ്ടെങ്കിൽ ആ അത് കാണുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് അത്തരം വയലൻസ് രംഗങ്ങൾ, അവർ സിനിമ കണ്ടു പോയാലും അവരുടെ മനസ്സിലേക്ക് അത്തരം രംഗങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതൊരു എവർ ലാസ്റ്റിംഗ് പോലെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. സിനിമയിലൂടെ ലഭിക്കുന്ന നെഗറ്റീവ് മെസ്സേജസ്, വയലൻസ് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെയും ആ കാണുന്ന വ്യക്തിയെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പം വയലൻസ് വയലൻസിലേക്കാണ് നയിക്കുന്നത്. വയലൻസ് കാണുന്ന ഒരാളിൻ്റെ മനസ്സിലും അത്തരം പ്രവണതകൾ ഉണ്ടാവാനുള്ള സാധ്യത, ചിന്തകൾ ഉണ്ടാവാൻ സാധ്യത, അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ, നേരത്തെ പറഞ്ഞ പ്രവൃത്തി ഏർപ്പെടുമ്പോൾ അല്പമ്പോഴും ഒരു മനസ്താപം ഉണ്ടാവാത്ത തരത്തിൽ ഒരു അറപ്പ് മാറുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ അത്തരത്തിൽ അതൊക്കെ കുട്ടികളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്.
1: യുവതലമുറയും സ്വഭാവ വൈകല്യങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

ഇന്നത്തെ രാഗാമൃതത്തിൽ പാല സി കെ രാമചന്ദ്രൻ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. കൂടെ പാടുന്നത് ആർ വി വിശ്വനാഥൻ, എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം. ദേവദേവ കലയാമിതേ എന്ന് തുടങ്ങുന്നു രാഗം മായാമാളവ ഗൗള രൂപകതാളം.

ഇതുവരെ കേട്ടത് പാലാ സി കെ രാമചന്ദ്രൻ പാടിയ കൃതികൾ. കൂടെ പാടിയത് ആർ വി വിശ്വനാഥൻ, എം സുബ്രഹ്മണ്യ ശർമ്മ വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഘടം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 29,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943 1 9495 55 63 1. ഒരു നമ്പർ കൂടി 9495 55 63 1. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം. രചന സി റഹീം, തുന്നാരൻ.
1: നമ്മുടെ വീട്ടുവളപ്പുകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് തുന്നാരൻ. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഇവയെ ഒരുപോലെ കാണാനാവും. കൂടൊരുക്കുന്ന രീതി കൊണ്ട് പ്രസിദ്ധിയാർജിച്ച പക്ഷിയാണിത്.

0: അടയ്ക്കാക്കുരുവി, പാണക്കുരുവി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടും. തുന്നൽ തൊഴിലാക്കിയിരുന്ന വിഭാഗമാണ് പാണന്മാർ. അതിനാലാകണം ഇവയെ പാണക്കുരുവി എന്ന് പേര് വിളിക്കാൻ കാരണം. കൂടാതെ പാണന്മാരുടേത് സംഗീത കുലവുമാണ്. തുന്നാരനം കൂടൊരുക്കുന്ന കാലത്ത് സദാ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്.
1: ഒരു പക്ഷിയുടെ നിറം, അവയുടെ കൂടൊരുക്കുന്ന രീതി, ശാരീരികമായ പ്രത്യേകതകൾ, ഭക്ഷണരീതി തുടങ്ങിയവയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവയ്ക്ക് ഓരോ തരത്തിലുള്ള പേരുകൾ നൽകുന്നത്. ഒരു പക്ഷിയുടെ ഇംഗ്ലീഷ് പേര് കേട്ടാൽ തന്നെ അവയെ വേഗത്തിൽ തിരിച്ചറിയാനാവും. തുന്നാരൻ്റെ ഇംഗ്ലീഷ് പേര് നിങ്ങളൊന്ന് കേട്ടുനോക്കുക, ടെയ്ലർ ബേർഡ്. കൂട് തുന്നിയുണ്ടാക്കുന്ന പക്ഷിക്ക് ഇതിൽപരം മറ്റെന്ത് പേരാണ് നൽകാനാവുക? ഓർത്തോട്ടമസ് സുറ്റോറിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. അടയ്ക്കാമരത്തിൻ്റെ പൂങ്കുലകളിലും പാക്കുകുലകളിലും ചാടിച്ചാടി നടന്ന് ഇരതേടുന്നത് ശ്രദ്ധിച്ചിട്ടാവണം ഇവയ്ക്ക് അടയ്ക്കാക്കുരുവി എന്ന് പേര് വീഴാൻ കാരണം.
0: രണ്ട് ഇലകൾ തുന്നിച്ചേർത്തോ അല്ലെങ്കിൽ വലിയൊരു ഇലയുടെ തുഞ്ചം ചേർത്ത് തുന്നിയോ ആണ് ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാണാമറയത്താണ് ഇവയുടെ കൂടൊരുക്കം. വീട്ടുപരിസരത്തുള്ള വാഴയുടെ തുഞ്ചത്ത് ഇവ കൂടൊരുക്കുന്നത് പതിവാണ്.

0: കൊത്തിയുണ്ടാക്കും. അതിലൂടെ പഞ്ഞിയോ നാരോ കയറ്റി വലിച്ചടുപ്പിച്ച് ഉറപ്പിക്കും. ഇങ്ങനെ ഇലകളിൽ പല തുന്നലുകൾ ഉണ്ടാക്കുമ്പോൾ കുമ്പിൾ കുത്തിയതുപോലെ അവയ്ക്കടയിരിക്കാൻ പാകത്തിന് ഒരു കൂടായി അത് മാറും. തൂക്കണാങ്കുരുവയെപ്പോലെ നാരുകൊണ്ട് സങ്കീർണമായ തുന്നൽ വൈദഗ്ധ്യം ഇവയ്ക്കുണ്ടെന്ന് പറയാനാകില്ലെങ്കിലും ഇല തുന്നി കൂടൊരുക്കുന്ന കാര്യത്തിൽ തുന്നാരനും മോശമാണെന്ന് ആരും പറയില്ല.
1: തുന്നാരന്റെ കൂട്ടിൽ സാധാരണ 4 മുട്ടകളാവും ഉണ്ടാവുക. ചുവപ്പ് നിറത്തിലുള്ള അനവധി ചെറുപുള്ളികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ വെള്ളമുട്ടകളാണ് ഇവയുടേത്. മുട്ടകളെല്ലാം ഇട്ട ശേഷമേ തള്ള അടയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങും. കുഞ്ഞുങ്ങൾക്കിവ തീറ്റ നൽകുന്നതെല്ലാം വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൂടിന് സമീപമുള്ള മറ്റേതെങ്കിലും മരക്കൊമ്പിലിരുന്ന് ചുറ്റുപാടും നോക്കും. ശത്രു സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയാൽ പല കമ്പുകൾ ചാടിച്ചാടി പെട്ടെന്ന് കൂട്ടിലേക്ക് പറന്നു കയറുന്നതാണ് രീതി. ഇവ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ തീറ്റി വളർത്തുന്നത് കാണുമ്പോൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനായി ചെയ്യുന്ന ത്യാഗം ആരുടെയും മനസ്സലിയിക്കും. ആ പക്ഷികളും മറ്റു ജീവികളുമൊക്കെ നമ്മെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ആർക്കാണ് അവയെ ഉപദ്രവിക്കാൻ തോന്നുക? നമ്മുടെ സഹജീവികളെ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. മനസ്സിലാക്കാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?

0: കൂട് നിർമ്മാണത്തിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് പ്രശസ്തനായ നമ്മുടെയൊക്കെ അയൽക്കാരനായി ജീവിക്കുന്ന ഒരു കൊച്ചു പക്ഷിയാണ് തുന്നാരൻ അഥവാ കോമൺ ടൈലർ ബേർഡ്.
1: അധ്യാപകനും പക്ഷി നിരീക്ഷകനുമായ ജിഷ്ണു കിഴക്കില്ലം.
0: ഇലകളുടെ അറ്റങ്ങൾ തുന്നിച്ചേർത്ത് കുമ്പിൾ പോലെയാക്കിക്കൊണ്ട് ഇവ നിർമ്മിക്കുന്ന കൂടുകൾ പലപ്പോഴും നമ്മുടെ വീട്ടുവളപ്പുകളിൽ കാണാറുണ്ട്. മനുഷ്യരുമായി ഒരു പരിധിവരെ ഇണങ്ങി ജീവിക്കുന്ന പക്ഷിയായ തുന്നാരനെ മരങ്ങളും ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന നമ്മുടെ വീട്ടുവളപ്പുകളിലും പറമ്പുകളിലും ഒക്കെ സാധാരണയായി തന്നെ കാണാൻ സാധിക്കും. തിരുവനന്തപുരവും കൊച്ചിയും പോലെയുള്ള നഗരങ്ങളിൽ പോലും ഏറ്റവും സാധാരണയായി കാണുന്ന പക്ഷികളിൽ ഒന്നാണ് തുന്നാരൻ. ചുറ്റുപാടുകളിൽ അല്പമെങ്കിലും ശ്രദ്ധ വെക്കുന്ന ഒരു മലയാളി തീർച്ചയായും തുന്നാരൻ്റെ ശബ്ദം കേട്ടിരിക്കും. തുന്നാരൻ്റെ ഒന്നോ രണ്ടോ ശബ്ദങ്ങൾ അഥവാ കോളുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശരീരത്തിൻ്റെ ഉപരിഭാഗത്ത് മഞ്ഞ കലർന്ന പച്ച നിറവും അടിഭാഗത്ത് മങ്ങിയ വെള്ള നിറവുമുള്ള ഈ പക്ഷിക്ക് അതിൻ്റെ ഫോർഹെഡ് അഥവാ മൂർധാവിൽ ഇഷ്ടികപ്പൊടി തേച്ചതുപോലെയുള്ള ഒരു ചുവപ്പ് നിറവുമുണ്ട്. ഏതാണ്ട് ശരീരത്തിൻ്റെ അത്ര തന്നെ നീളമുള്ള ഒരു വാൽ പക്ഷിക്കുണ്ട്. ഈ പക്ഷി ഇരതേടുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ ആ വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതായി നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ചെറുപ്രാണികളെയും മറ്റും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ കീടനിയന്ത്രണത്തിലും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന പക്ഷിയാണ് തുന്നാരൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുന്നാരൻ വിഖ്യാതനായിരിക്കുന്നത് അതിൻ്റെ കൂട് നിർമ്മാണത്തിലുള്ള കഴിവുകൊണ്ടാണ്. മരങ്ങളിലോ കുറ്റിച്ചെടികളിലോ അത്യാവശ്യം വലിപ്പമുള്ളതും താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതുമായ ഇലകളാണ് ഈ പക്ഷി കൂട് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറ്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരൊറ്റ ഇലയുടെ അറ്റങ്ങളിൽ കൊക്ക് കൊണ്ട് തുളച്ച് ആ തുളകളിലൂടെ നാര് കടത്തി അറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. ഇനി ഇലയുടെ വലിപ്പം പോരാ എന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇലകൾ കൂട്ടി തുന്നിച്ചേർത്തുകൊണ്ടായിരിക്കും ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുമ്പിളിൻ്റെ ഉള്ളിൽ ചെടികളുടെ നാരുകളും പരുത്തിയും ചിലന്തിയുടെ മുട്ടത്തോടും മറ്റും കൊണ്ട് ഒരു പതുപതുത്ത മെത്തയുണ്ടാക്കി ആ മെത്തയിലാണ് പക്ഷി മുട്ടയിടാറ്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലും മരങ്ങളിലും ചെടികളിലും മറ്റും കൂടുതൽ പച്ചപ്പുകൾ ഉണ്ടാകുന്ന മൺസൂൺ മാസങ്ങളോട് തുന്നാരൻ പക്ഷിക്കൊരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു തുള്ളി വെള്ളം പോലും അകത്ത് ചെല്ലാത്ത വിധത്തിൽ കൂടുണ്ടാക്കാനുള്ള ഈ പക്ഷിയുടെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഓർത്തോടോമസ് സുട്ടോറിയസ് എന്നുള്ളതാണ്. അത് ആ പക്ഷിയുടെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം സവിശേഷതകളുള്ള ഒരുപാട് പക്ഷികളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പക്ഷികളുടെ മാപ്പിംഗ് സംരംഭമായിട്ടുള്ള കേരള ബേർഡ് അറ്റ്ലസിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഈ മാസം ആരംഭിക്കുകയാണ്. സാധാരണക്കാർക്കിടയിലും ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്ന ഒരു സിറ്റിസൺ സയൻസ്

0: പദ്ധതി കൂടിയാണിത്. നമ്മുടെ പ്രദേശത്തെ പരിസ്ഥിതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കുമൊപ്പം നമുക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാവാനും അറിവ് നേടാനും അവസരമുണ്ട്.
1: തുന്നാരൻ എല്ലാവർക്കും പരിചിതമായ ഒരു പക്ഷിയാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പരിചയപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് ഇത്. ഒരു പക്ഷേ കാക്കയെയാകും നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പക്ഷി. കാ കാ എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടുപരിസരത്ത് എപ്പോഴും അതിൻ്റെ സാമീപ്യമുണ്ടല്ലോ. അമ്മ തരുന്ന പലഹാരം തട്ടിപ്പറിക്കാനായി തക്കം പാർത്തിരിക്കുന്ന ഈ വിരുതൻ കാക്കയെ ഏത് കുട്ടിയാണ് ശ്രദ്ധിക്കാതിരിക്കുക? മധ്യവേനൽ അവധിക്കാലത്ത് പള്ളിക്കൂടം അടച്ച് കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാലത്താണ് തുന്നാരൻ്റെ കൂടൊരുക്കം. മാർച്ച് ഏപ്രിൽ മാസക്കാലം. കുട്ടികളിൽ ഏറെ പേരും പറമ്പിലും വയലേലകളിലും വീട്ടുപരിസരത്തും വിവിധ കളികളിലും മറ്റും മുഴുകുന്നത് ഇക്കാലത്താണ്.
2: കൂടൊരുക്കുന്ന കാലത്തിവ വീട്ടുപരിസരത്തും പാടത്തും പറമ്പിലും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് പാറി നടക്കും. ചെറിയ പക്ഷിയാണെങ്കിലും ഒരു വായാടി പക്ഷിയാണിത്. ടുവി ടുവി എന്നിങ്ങനെയാണ് ഇവയുടെ പാട്ടിന്റെ തുടക്കം. പാട്ടുമുറുകുന്നതോടെ വിറ്റു വിറ്റു വിറ്റു എന്നായി മാറും. ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധമാണ് ഇവയുടെ ഉറക്കെയുള്ള പാട്ട്. പാട്ടെന്ന് ഈ ശബ്ദത്തെ വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും തുന്നാരന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് മനുഷ്യരിലുള്ള സഹജമായ പ്രകൃതി നിരീക്ഷണം പതുക്കെ സമൂഹം തല്ലിക്കെടുത്തുന്നതാണ് കണ്ടുവരുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെങ്കിൽ അതാണ് സർഗാത്മകത. ചിത്രകാരന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമെല്ലാം ഉള്ളിലൊരു കുട്ടിത്തത്തെ ഒളിപ്പിച്ച് ജീവിക്കുന്നവരാണ്.
1: ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ പക്ഷികളിൽ ഒന്നാണ് എത്തിൽ കണ്ണിക്കുരുവി. തുന്നാരനും ചെറിയ പക്ഷികളിൽ പെട്ടതാണ്. തുന്നാരൻ്റെ ആകെ നീളം 5 ഇഞ്ച് മാത്രമാണ്. പൂവൻ്റെ വാലിന് 1 ഇഞ്ചോളം നീളം കൂടും. വാൽ പൊന്തിച്ചും താഴ്ത്തിയും ഇരിക്കുന്നത് ഇവയുടെ ശീലമാണ്. തുന്നാരൻ്റെ നെറ്റിയും മൂർധാവും സിന്ദൂരം തേച്ചതുപോലെ ചെമപ്പാണ്. പുറം ചിറകുകൾ വാൽ എന്നിവ മഞ്ഞ കലർന്ന പച്ചയായിരിക്കും. ചിറകുകളിലെ വലിയ തൂവലുകൾ തവിട്ട് നിറത്തിലായിരിക്കും. മുഖവും ദേഹത്തിൻ്റെ അടിവശവും വെള്ളയായിരിക്കും. നമ്മുടെ പരിസരത്ത് കാണുന്ന സുന്ദര പക്ഷികളിൽ ഒന്നാണ് ഇത്. തുന്നാരനിലെ പൂവനും പിടയും തമ്മിൽ കാഴ്ചയ്ക്ക് വാലിൻ്റെ ആകൃതിയിലും നീളത്തിലും മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ.
2: തുന്നാരൻ പക്ഷിയുടെ ജീവിത രഹസ്യങ്ങൾ പലതും കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത് പക്ഷി നിരീക്ഷകനായിരുന്ന പ്രൊഫസർ കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂടനാണ്. തിരുവനന്തപുരം പട്ടണ നടുവിൽ പുളിമൂട് ജംഗ്ഷന് സമീപം അദ്ദേഹം താമസിക്കുന്ന കാലത്താണ് തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടൊരുക്കലും മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിക്കുന്നതുമെല്ലാം തുടർച്ചയായി നിരീക്ഷിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ പക്ഷി ജീവിത പഠനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന സാലിം അലിയാണ് തൂക്കണാം കുരുവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ദുചൂടന്റെ തുന്നാരൻ പഠനവും. പ്രകൃതി നിരീക്ഷണം കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങേണ്ട ശീലമാണ്. പക്ഷികളെ നോക്കി തുടങ്ങുന്നതോടെ പ്രകൃതിയിലേക്കൊരു ജാലകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ചിറകുള്ള ഈ കൂട്ടുകാർ നമുക്ക് സന്തോഷം മാത്രമല്ല അറിവും നൽകുന്നു. ഇനി തുന്നാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അതിനെ ഒന്ന് നോക്കാൻ മറക്കല്ലേ.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:15. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചെങ്കോൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി കേൾക്കാം. ചാന്തപൊട്ട് എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് അമാനും സുജാതയും പാടിയത്. രചന വയലാർ ശരചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:30. കൂട്ടുകാരി.
1: ഇന്ന് കൂട്ടുകാരിൽ വീഴ്ചകളിൽ തളരാതെ ഓരോ പ്രതിസന്ധിയെയും തന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ സംരംഭക ബിന്ദു പള്ളിച്ചലുമായുള്ള അഭിമുഖം കേൾക്കാം.
2: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് കൂട്ടുകാരിയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി സംരംഭകയായ ബിന്ദു പള്ളിച്ചലാണ്. നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: നമുക്കറിയാം, ഒരു സംരംഭം ആരംഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
3: അതെ.
2: ഏത് പ്രായത്തിലാണ് തുടങ്ങിയത്?
3: യഥാർത്ഥത്തിൽ ഞാനൊരു 15 ഒരു സംരംഭകയായ വ്യക്തിയാണ്. ഞാൻ പൂജപ്പുരയിലാണ് ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയും നമ്മൾ 4 അച്ഛന് കൂലിപ്പണിയാണ്. നമ്മുടെ 4 വിദ്യാഭ്യാസവും ബാക്കിയുള്ള ചെലവുകളെല്ലാം കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 10 പാസ്സായി നിന്ന സമയത്താണ് മുന്നോട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം വളരെ മോശമായതുകൊണ്ട് അപ്പോൾ ഞാൻ LKG മുതലുള്ള കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ലെവൽ മുതൽ ഞാൻ ഒരു സംരംഭകയായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തിയാക്കിയത്. അത് സംസ്കൃതമാണ് ഞാൻ ഐച്ഛിക വിഷയമായി എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം തോന്നി. കാരണം ദാരിദ്ര്യ ദുഃഖങ്ങൾ വളരെയധികം അറിഞ്ഞു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്, ആ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒരിക്കലും എനിക്ക് താഴേക്ക് വരുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല.
2: സാഹചര്യം
3: തന്നെയാണ്. കാരണം എനിക്ക് 3 ആഹാരം കഴിച്ച ഒരു ലെവൽ എനിക്ക് പണ്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് ഇനി മുന്നോട്ട് വരണം എന്നുള്ളൊരു തീരുമാനം എന്റെ മനസ്സിലുണ്ടായിരുന്നു.
2: നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യം മാറണമെങ്കിൽ എന്താണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നാലേ പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും അത് തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ട്യൂഷൻ കിട്ടി. നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ആദ്യം അക്ഷരം പഠിപ്പിച്ചത്. എനിക്ക് 20 ആദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ ഒരു 20 എന്നൊരു സംഖ്യ ഒരു ലക്കായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ ഏത് സാഹചര്യത്തിലേക്ക് വന്നിരുന്നാലും ആ 20 എനിക്കൊരു വലിയൊരു നിമിത്തമാണ്. അപ്പം അങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് കിട്ടി. ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അത് അറിയില്ല എങ്ങനെയാണ് കുട്ടികളെ ട്യൂഷൻ എടുക്കുക. എൻ്റെ മൂത്ത സഹോദരന് ട്യൂഷൻ എടുക്കാമായിരുന്നു ജോലി. ആ എൻ്റെ സഹോദരൻ തന്നെയാണ് എനിക്ക് 1-2 കുട്ടികളെ തന്നതും. അങ്ങനെ അപ്പോൾ തന്നെ എനിക്ക് നല്ല വരുമാനം ഉണ്ടായി തുടങ്ങി. അപ്പോൾ എനിക്ക് വീട്ടിലെ അമ്മയ്ക്കും സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി ചേർന്നു. ഈ ട്യൂഷൻ ഫീസ് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞതും ഡിഗ്രി പഠിച്ചതും അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ട്യൂഷനൊക്കെ കിട്ടി. അപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടായി.
2: ആദ്യമായിട്ട് എന്താണ് വാങ്ങിച്ചതെന്ന് ഓർമ്മയുണ്ട്? സ്വന്തമായിട്ട്
3: ഒരു വാച്ച് 450 കൊടുത്ത് ഞാനൊരു വാച്ച് വാങ്ങി. ഇന്ത്യയിലെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്. അത് നിശ്ചലമായിട്ടുണ്ടെങ്കിലും ഞാനത് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
2: കല്യാണമൊക്കെ കഴിച്ച് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അതിനെ കുറിച്ച് എന്ന് പറയാം?
3: പള്ളിച്ചൽ പഞ്ചായത്തില് ഇടയ്ക്കൂടെ എന്നുള്ള സ്ഥലത്താണ് എന്നെ വിവാഹം കഴിച്ച് അയച്ചത്. ഇവിടെ നമുക്ക് വന്നപ്പോഴും നമ്മുടെ പോലെയുള്ള ഒരു സാഹചര്യമുള്ളൊരു വീടായിരുന്നു. ഹസ്ബൻഡിന് വാച്ച് റിപ്പയറിങ്ങാണ് ജോലി, 2 അപ്പോൾ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരാളുടെ വരുമാനം വെച്ചിട്ട്
2: മുന്നോട്ട് പോകാൻ
3: സാഹചര്യങ്ങൾ അതൊന്നും നെഗറ്റീവ് തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, അമ്മ എനിക്കിങ്ങനെ ഒരു ഹെയർ ഓയിൽ ചെയ്യാൻ അറിയാം, ഞാൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചപ്പം അമ്മ എനിക്ക് 1000 എടുത്ത് തന്നിട്ട് പറഞ്ഞു, ചെയ്തോ, ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം.
2: അമ്മയുടെ പേരെന്താ?
3: പുഷ്പാങ്കിനി അമ്മ എന്നാണ് ഹസ്ബൻഡിന്റെ അമ്മയുടെ പേര്.
2: കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ട്രിഗർ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണ് അപ്പോഴാരംഭിക്കുന്നത്?
3: ഇതിനെല്ലാം ഒരു നിമിത്തം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ അവിടെ വന്നിട്ട് നാളെ നമുക്കൊരു ഹെയർ ഓയിൽ ചെയ്യാം എന്ന്

0: അഡ്വാൻസായിരുന്നില്ല എൻ്റെ ഇത്. ട്യൂഷനൊക്കെ അവിടെ ഫീസ് കുറവാണ്, നമ്മുടെ ഗ്രാമത്തിലൊക്കെ കുട്ടികൾക്ക് ഫീസായിരുന്നാലും വീട്ടു ചിലവുകളായിരുന്നാലും വന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരാളുടെ വരുമാനം കൊണ്ട് എനിക്ക് സാധിക്കൂല എന്ന് ഉറപ്പായി. നമ്മളെ കുടുംബം വരെ കൈവിട്ടു പോകുമോ എന്നുള്ളൊരു സാഹചര്യം, പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ഒഴുക്കി വെച്ചിട്ടുണ്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ. ആ സമയത്ത് ഞാൻ പ്രകൃതിയുടെ അടുത്ത് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്ത് ചെയ്യട്ടെന്ന്. നമ്മുടെ ആ ഫോക്കസ് ജീവിക്കണം, മുന്നോട്ട് നീങ്ങണം എന്നുള്ളൊരു ചിന്ത വന്നതും അങ്ങനെയാണ് ഞാൻ ആ ഒരു കാച്ചെണ്ണയിലേക്ക് വന്നതും അമ്മയുടെ അടുത്ത് ചോദിച്ചതും അമ്മ എന്നെ സമ്മതിച്ചു, എനിക്ക് കൂട്ടായിട്ട് നിന്നു. അപ്പം ഞാൻ ഈ സംസ്കൃതം പഠിക്കുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന അറിവുകളെല്ലാം ഒരു ബുക്കിൽ കുറിച്ച് വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഒരുപാട് സംസ്കൃത ഭിഷഗുരന്മാരായിരുന്നു നമുക്ക് അവിടെ ക്ലാസ് എടുത്തു തന്നിരുന്നത്. നമ്മുടെ കോളേജിൽ തന്നെ നെല്ലിക്കയും കറ്റാർവാഴയും തെറ്റിയും ഇഷ്ടംമാതിരി ചെടികളുണ്ടായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ അതിൻ്റെ ഗുണങ്ങളെല്ലാം എഴുതി വയ്ക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. മെയിൻ കണ്ടന്റ് നീലാമരിയാണ്. അതിൻ്റെ അളവുകളെല്ലാം ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി ഒരുപാട് താളിയോല ഗ്രന്ഥങ്ങൾ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അളവുകളെല്ലാം നോക്കി എടുത്ത് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് തുടങ്ങിയത്.
1: നന്നായിട്ട്
0: ഒന്ന് പഠിച്ചു അതിനെക്കുറിച്ച്, അത് ചെയ്തു. നമ്മളെ ബന്ധുക്കൾക്ക് തന്നെ അത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ അടുത്തും ചോദിച്ചു, നമുക്ക് ഉള്ള മുടി കൂടി പോകുമോ? പെട്ടെന്ന് ഇത് അവർ സ്വീകരിക്കുന്ന ഒരു ലെവല അല്ല. ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ സ്വീകരിക്കും. അങ്ങനെ ഞാനത് കുഞ്ഞു കുഞ്ഞു സാക്ഷികളിലായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. അതൊരവർക്ക് ഇഷ്ടപ്പെട്ടു.
1: അമ്മ തന്ന പൈസ വെച്ചിട്ട്
0: 1000 രൂപ. സെക്കൻഡ് ഹാൻഡ് ബോട്ടിലായിരുന്നു നമ്മൾ ആദ്യം എടുത്തിരുന്നത്. അതൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിത് നോക്കി, ഇത് ബന്ധുക്കൾക്ക് മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് വളരൂല്ലല്ലോ. അങ്ങനെ ഓരോരോ വീട് തോറും കയറി ഇറങ്ങി, ചിലവർ പറയും വേണം എന്ന്, ചിലവർ പറയും വേണ്ടെന്ന്. എനിക്ക് ഈ കുടുംബശ്രീയെ കുറിച്ചൊന്നും എനിക്ക് അത്ര ഒരു ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു ദിവസം വിറ്റപ്പോഴാണ് കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ കാണാനിടയായത്. ആ മാഡം ഇത് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും, കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബശ്രീ ജില്ലാ മിഷനിലാണ് പോകാനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്കറിയാൻ പാടില്ല, എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് കുടുംബശ്രീ ജില്ലാ മിഷനിൽ പോവട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിനും അതറിയാൻ പാടില്ല, നേരെ പോയത് സംസ്ഥാന മിഷനിലാണ്. അവിടെ പോയപ്പോൾ അന്ന് PR പാർവതി മാഡം ആയിരുന്നു. മാഡം എന്താണെന്ന് ചോദിച്ചു. മാഡം എനിക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു ഹെയർ ഓയിൽ ചെയ്തു, ആ കയറി വരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നമ്മുടെ കുടുംബശ്രീയുടെ ഒരു 10th വാർഷികം നമ്മുടെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തുന്നുണ്ട്, ബിന്ദു കാര്യം ചെയ്യൂ, കുറച്ച് ഹെയർ ഓയിൽ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഹാൻഡ് കുപ്പിയിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് മാത്രം വെച്ചിട്ട് ഹെയർ ഓയിൽ മാത്രം ചെയ്ത് നമ്മൾ പോയി. അന്ന് വാർഷികമായതുകൊണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ വന്നു. നമ്മുടെ ഹെയർ ഓയിൽ ഫുള്ളും വിറ്റു, 36 ബോട്ടിലാണ് ഞാൻ വെച്ചിരുന്നത്, അത് വിറ്റുപോയി. അപ്പം അതൊരു വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ 1st പടി കയറി. ആ ഒരു നിമിത്തപരം എന്ന് പറയാം നമുക്ക് അന്ന് ആ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റിയത്. പക്ഷേ എനിക്ക് അന്ന് വന്ന് പാളിച്ച എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലേബല് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജില്ലാ മിഷനിൽ നിന്നും അന്നത്തെ DMC വിളിച്ചിട്ട് പറഞ്ഞു, ബിന്ദു ഒന്ന് ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ആ ബോട്ടിലിൽ ലേബൽ വെക്കണം, അതിന്റെ പേരുണ്ടാവണം, ഫോൺ നമ്പർ വെക്കണം, എങ്കിലും നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തു. പിന്നെ നമുക്ക് എല്ലാ മാസവും 2 ദിവസം കുഞ്ഞ് ഒരു മേള പോലെ നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ആ 36 ബോട്ടിൽ പോയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ആ 36 ബോട്ടിൽ പോയി, അപ്പൊ ഒരു 50 ബോട്ടിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ജവഹർ ബാലഭവനിലായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ രാമചന്ദ്രത്തിന്റെ ഒരു സ്ക്രബ്ബറും കൂടെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് അനുകരിക്കുന്നതിനോട് താല്പര്യമില്ല. ആരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് വിജയിച്ചാൽ അതുപോലെ വീണ്ടും ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ടെൻഡൻസി ഇപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്നോട് താല്പര്യമില്ല, കാരണം അവര് കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെ നമ്മൾ അനുകരിച്ചു കഴിഞ്ഞാൽ അവർക്കും ഒരു പ്രയോജനം കിട്ടൂല, നമുക്കും ഒരു പ്രയോജനമുണ്ട്. അപ്പൊ എന്തും എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരിതായിരുന്നു. അപ്പൊ രാമചന്ദ്രന്റെ സ്ക്രബ്ബർ ധാരാളം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടേതായിട്ടുള്ള കോട്ടൺ നെറ്റിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള തയ്യലറിയാവുന്ന കുട്ടികൾക്ക് അവർക്ക് ഞാൻ നെറ്റ് കൊടുത്തു, ഒരു പാക്കറ്റ് പോലെ ചെയ്തു, അതിനകത്ത് നമ്മൾ രാമചന്ദ്രൻ നിറച്ച് നമ്മൾ കുത്തി തയ്ച്ച് ഒരു സ്ക്രബ്ബറാക്കി. ആദ്യത്തെ എക്സിബിഷനിൽ ഞാൻ ഈ സ്ക്രബ്ബറും നമ്മുടെ ഹെയർ ഓയിലും വെച്ചു. വെച്ചപ്പോഴത്തേക്കും ഒരു വ്യക്തി പോലും നമ്മുടെ ഒരു ഹെയർ ഓയിൽ എടുത്തിട്ടില്ല. അന്ന് 2 സ്ക്രബ്ബർ, അന്ന് ഞാൻ 1 സ്ക്രബ്ബറിന് 10 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്. അപ്പൊ എന്റെ കൂടെ വന്ന കുട്ടിക്ക് ഭയങ്കര വിഷമമായി, എന്റെ ഉള്ളിലും ഭയങ്കര വിഷമമായി. നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് വിൽപ്പന ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രയാസമായി.
1: നമ്മുടെ ആ പ്രതീക്ഷ മറ്റേ അത്രയും വെറ്റുപോയോണ്ട് ഇനി കൂടുതൽ വിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ കൊണ്ടുവച്ചത്.
0: അതെ, അന്ന് 1 ബോട്ടിൽ എണ്ണ പോയില്ല. അങ്ങനെ 2 സ്ക്രബ്ബർ 20 രൂപ എനിക്ക്, അതാ ഞാൻ പറഞ്ഞില്ലേ 20 രൂപ എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആദ്യം 15 വയസ്സിൽ എനിക്ക് കിട്ടിയ 20 രൂപ, ആദ്യത്തെ എക്സിബിഷനിൽ കിട്ടിയത് 20 രൂപ. അന്ന് നല്ലൊരു നഷ്ടം വന്നു. അപ്പം വീട്ടിൽ നിന്നും വഴക്കായി, രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്നിട്ട് 20 രൂപയ്ക്ക് വേണ്ടി പോയി ഇരുന്നു എന്നുള്ളത് ഒന്ന് രണ്ട് ബന്ധുക്കളും പറഞ്ഞു, വേറെ എന്തെങ്കിലും ചെയ്യ്, ഇതിനെ നിർത്തി മുന്നോട്ട് പോകുന്നുള്ള വർത്തമാനങ്ങളെല്ലാം കിട്ടി. പക്ഷെ എന്റെ മനസ്സിനകത്ത് ഒരിക്കലും എനിക്ക് ബാക്കിലോട്ട് നീങ്ങണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത്ര ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്.
1: എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത് വന്നത് ആ സമയത്ത്?
0: നമുക്കൊരു യൂണിവേഴ്സ് ഉണ്ട്, നമ്മൾ അത് വേണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ബാക്കിലേക്ക് ചിന്തിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. എന്റെ അന്നത്തെ ഒരൊറ്റ ഒരു ചിന്തയിലൂടെ മാത്രമാണ് ഞാനത് മുന്നോട്ട് വന്നത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് വിജയിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് അത് പിന്തുടർന്നു. അവന് എത്ര നഷ്ടം വന്നിരുന്നാലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഇരുന്ന സാഹചര്യത്തിലാണ് എന്നെ ജില്ലാ മിഷൻ വീണ്ടും വിളിച്ചത്. ബിന്ദുവിന് ഔഷധ കഞ്ഞി എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ? യഥാർത്ഥത്തിൽ ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അറിയാം മാഡം എന്ന് പറഞ്ഞു. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ, ശരി 100% സപ്പോർട്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ഒരു 3 അല്ലെങ്കിൽ 4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രശേഖരനാർ സ്റ്റേഡിയത്തായിരുന്നു ഓപ്പണായിട്ട് കഞ്ഞി വെക്കുക. എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെയ്തിട്ട് ജില്ലാ മിഷനിൽ കൊണ്ടുപോയി. അന്ന് ശാരദാ മേഡം ആയിരുന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇരുന്നത്. മലതാങ്ങിയുടെ ഒരു കുറുക്ക്, പൂവരശിന്റെ കുറുക്ക്, അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ഔഷധക്കഞ്ഞി അടക്കം കൊണ്ടുപോയി. ഔഷധക്കഞ്ഞിക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആയുർവേദ കടകളിൽ പോയിട്ട് ഞാൻ പിന്നെ ഔഷധക്കഞ്ഞി വയ്ക്കേണ്ട കൂട്ട് എനിക്ക് വേണം. ഏകദേശം ഒരു 40 മരുന്നുകളാണ് എനിക്ക് എഴുതി തന്നത്. ഞവരരിയിലാണ് അത് വയ്ക്കേണ്ടത്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ അത് ഭയങ്കര കയ്പ്പാണ്. ഇത്രയും എടുത്തു വെച്ച് കഴിക്കുമ്പോ അത് എങ്ങനെ ജനങ്ങൾ അത് കഴിക്കും ചിന്തിച്ചു നിൽക്കില്ല. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ എനിക്കത് ചെയ്യണം. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്കൊരു സംരംഭകയാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോരോ ഐഡിയ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂട്ടത്തിൽ വന്നതിലൂടെ ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉലുവയും ജീരകം, തുളസിയില, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ട് ഞാൻ എല്ലാ സാധനങ്ങളുമായിട്ട് പോയി. അപ്പൊ ഞാനിത് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ശരി, ബിന്ദു ഒരു സ്റ്റോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്റ്റോൾ നമ്പർ അന്ന് 162 എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു നമ്പറാണ്. ആ സ്റ്റോൾ നമ്പറിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നുണ്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 ദിവസത്തെ അന്ന ഫെസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു വെപ്രാളം. കാരണം ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് നിന്ന് കഞ്ഞി വെക്കുക എന്ന് പറയുമ്പോൾ വലിയ പാത്രമാണ്. കഞ്ഞി വെച്ചു, 1-2 പ്രാവശ്യം എടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ എന്തോ വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം വെള്ളവും വാർത്ത് കളഞ്ഞിട്ട് ഒന്നേന്ന് വെള്ളം കയറ്റി ഞവരേരിയിട്ടു തിളപ്പിച്ചു. ഞാൻ കൊണ്ടുപോയിട്ടുള്ള എല്ലാം കൂടി ചേർത്തിട്ട് നല്ല കഞ്ഞി വെച്ചു. കുറുകി വന്നു. അപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങി. ഞാൻ ഒരു കപ്പ് കഞ്ഞി 10 രൂപയ്ക്ക് കൊടുത്തു. ആ 10 രൂപയ്ക്ക് കൊടുത്തപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഔഷധ കഞ്ഞിയിൽ ഉപ്പിടാനൊന്നും പാടില്ല. അവർ വന്ന് ചോദിച്ചു, നിങ്ങളിപ്പോൾ ഈ തന്ന കഞ്ഞി നമ്മൾ വാങ്ങി കഴിച്ചു, നമുക്ക് നാളെ ഇത് വച്ച് കഴിക്കണം, നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സാർ നാളെ വന്നാൽ മതി, ഞാനതിൻ്റെ കിറ്റ് തരാം. 20 രൂപയിൽ നിന്ന് എനിക്ക് 20,000 രൂപ എനിക്കിന്ന് 2 ദിവസം കൊണ്ട് കിട്ടി. വലിയൊരു തുക എൻ്റെ കയ്യിൽ ഒരുമിച്ച് കിട്ടിയ ഒരു ദിവസമായിരുന്നു ആ 20,000. ഇതിനിയും നല്ല രീതിയിൽ മുന്നോട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞവരരി ഒരുപാടുണ്ടായിരുന്നു. ഞാൻ അതിന് 1/2 കിലോ വെച്ച് പാക്ക് ചെയ്തു.
1: ഇതൊക്കെ പാക്ക് ചെയ്യാൻ രാത്രി സഹായിക്കാറാണ്? അടുത്ത ദിവസം കൊടുക്കണല്ലോ.
0: ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും കൂടെ 1-2 പേര് വന്നു ഹെൽപ്പ് ചെയ്തു. ഒരു സീലിംഗ് മെഷീൻ ആയിരുന്നു ആദ്യം നമ്മൾ വാങ്ങിയത്. അതിലൊന്നും ലേബിളൊന്നും വെക്കാൻ എനിക്ക് പറ്റിയില്ല. പറഞ്ഞ സാറ് വാങ്ങാൻ വന്നു. ഞാൻ കിറ്റ് അന്ന് 50 രൂപയ്ക്കാണ് കൊടുത്തത് ഒരു കിറ്റ്. അതായത് 5 ദിവസത്തേക്കുള്ള കഞ്ഞി അടക്കമുള്ള ഞവരരി. അപ്പം പറഞ്ഞു ഇതിന്റെ കൂടെ ഉള്ള, ഞാൻ പറഞ്ഞു സാർ തുളസിയില ഒരു 5 അല്ലെങ്കിൽ 10 ഇല അതിലൂടെ ഇടണം, അതുപോലെ കറിവേപ്പില 5 എണ്ണം ഇടണം, 1 സ്പൂണ് ഉലുവ ഇടണം. അപ്പൊ നമുക്ക് അതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരുന്നാലും അത് ഇല്ലാണ്ടായി പോകും. അത് കഴിഞ്ഞു 3-ാമത്തെ ദിവസം ഒരുപാട് ആൾക്കാർ വന്നു. എനിക്ക് അരി ധാരാളം മിച്ചം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി. എനിക്ക് 5-ാമത്തെ ദിവസം 50,000 രൂപ കിട്ടി. 1,50,000 രൂപ എന്റെ ജീവിതത്തിലെ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ, അപ്പൊ അതിന് എത്ര സുഖമാണ് നമുക്കത് കിട്ടിയപ്പോ. ഇനി ബാക്കിലോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഉള്ളിലുള്ള ആ ഓരോരോ കഴിവുകളെ പ്രചോദനം ചെയ്ത് കൊണ്ടുവന്ന വ്യക്തികളിൽ കുറെ പേര് ഉണ്ടാവും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കേണ്ടതെല്ലാം. അത് കഴിഞ്ഞു തൊട്ടടുത്ത മാസം ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ വന്നപ്പോ എന്റെ അടുത്ത്, ഇനി അടുത്ത് എന്ത് ചെയ്യാൻ ബിന്ദു? ഞാനൊരു ബ്രഹ്മി പായസം വയ്ക്കാം. ബ്രഹ്മിയിൽ പായസം വയ്ക്കുമോ? ഞാൻ വയ്ക്കാം മാഡം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മിയാ ഞാൻ അരച്ച് ഗ്രൈൻഡറിലിട്ടാണ് അരച്ചത്. അത് പതഞ്ഞു പൊങ്ങി ഇല്ലാണ്ടായത്. എന്നിട്ട് ഞാൻ അതെല്ലാം നീരൊക്കെ എടുത്തിട്ട് അതും ഞവരരി ആണ് ഞാൻ ചെയ്തത്. ചെയ്തു കഴിച്ചപ്പം ഭയങ്കര കയ്പ്. അതും ആദ്യത്തെ ദിവസം ഫ്ലോപ്പായി. പിന്നെ ഞാനത് വീണ്ടും അതിന് കുറച്ച് ശർക്കരയും നെയ്യും കിസ്മിസും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെയ്തു കൊടുത്തു. അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അതും കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് പേര് ബ്രഹ്മി പായസത്തിന് വേണ്ടി ആൾ വന്നു, അത് കഴിച്ചു. അവരും ചോദിച്ചു, ഈ ബ്രഹ്മി പായസം നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കഴിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന്റെ കൂട്ട് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ, അപ്പൊ 10 ദിവസത്തെ എക്സിബിഷൻ ആയിരുന്നു.

0: ഞാനിവിടെ വന്നു, ഈ ബ്രഹ്മിയും അവരെ അരിയും കൂടെ പച്ചയ്ക്ക് തന്നെ പൊടിച്ചു, പുറത്തു കൊണ്ടുപോയാണ് പൊടിച്ചത്. എന്നിട്ട് അതിനെ നമ്മുടെ അടുക്കളയിൽ ഒരു വലിയൊരു ചീനച്ചട്ടിയിലിട്ട് അതിനൊന്ന് വറുത്തെടുത്ത് വീണ്ടും ഒന്ന് പൊടിച്ചു കൊടുത്തു. അപ്പം അത് ഞാൻ 100 രൂപയിട്ട് കൊടുത്തു. അപ്പം ഞാൻ അത് വീണ്ടും ഞാൻ പഠിച്ചു, ഇത് എത്ര ഗ്രാം ബ്രഹ്മി ഒരു ദിവസം ഒരു വ്യക്തിക്ക് കഴിക്കാം എന്ന് എനിക്കൊരു ആയുർവേദ ഡോക്ടർ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കഴിക്കാം, ആ അളവിൽ ഞാനത് ചെയ്തു. അത് വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ചെയ്യുമ്പോൾ നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, വാങ്ങിക്കുന്ന ജനങ്ങൾക്കും അത് ഗുണം ഉണ്ടാവണം. അന്ന് എനിക്ക് ഏകദേശം 75,000 രൂപ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ബ്രഹ്മിയിൽ കൈവച്ചപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ബ്രഹ്മിയിലേക്ക് കയറിയതിന് ശേഷം പിന്നെ ദാരിദ്ര്യ ദുഃഖങ്ങൾ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരു 2012 ആയപ്പോൾ സംസ്ഥാന സർക്കാർ എനിക്ക് മികച്ച സംരംഭകയ്ക്കുള്ള ഒരു അവാർഡ് തന്നു. അത് കഴിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടംമാതിരി എക്സിബിഷനിൽ പങ്കെടുത്തു, കേരളത്തിന് പുറത്തു പങ്കെടുത്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒരുപാട് വരുമാനം നമുക്ക് കിട്ടി. ബ്രഹ്മിയെല്ലാം നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഹസ്ബൻഡ് അപ്പം നല്ല രീതിയിൽ സഹായിക്കും. ഒരു ദിവസം ബ്രഹ്മി വാങ്ങിക്കൊണ്ടുവന്ന സമയത്തിന് കരമന ഭാഗത്ത് വെച്ചിട്ട് വലിയൊരു ആക്സിഡന്റ് ആയി, ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ വലത് കാലിൽ തന്നെ 5 പൊട്ടലുണ്ടായി. ഒരു 6 മാസക്കാലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അന്ന് മക്കളെല്ലാം കുഞ്ഞായിരുന്നു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാനത് കരകയറാനായിട്ട്. ഒരു സന്തോഷം വരുമ്പോൾ നമുക്ക് തൊട്ടടുത്തൊരു ദുഃഖം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാൻ അന്നാണ്. അപ്പം ഒന്നിൽ ഞാനിപ്പോൾ അമിതമായി സന്തോഷിക്കാറില്ല, അമിതമായി സങ്കടപ്പെടാറില്ല. 2014 ആയപ്പോൾ ഡൽഹിയിൽ നിന്ന് നേരിട്ട് വിളിച്ചു, ഒരു നാഷണൽ അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞു, മികച്ച സംരംഭകയുള്ളതാണ്. അത് 1.5 ലക്ഷം അപേക്ഷകരിൽ നിന്നാണ്, 10 പേരെ സെലക്ട് ചെയ്തതിൽ ഒന്ന് ഞാനായിരുന്നു. ഒരുപാട് കടബാധ്യതയുടെ നടുവിലായിരുന്നു. അപ്പം ഞാൻ ആ അവസരത്തിൽ എനിക്ക് പോയി വാങ്ങാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടായില്ല. ജില്ലാ മിഷൻ തന്നെ വിളിച്ച് പറഞ്ഞു, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ആദ്യമായിട്ട് വിമാനത്തിൽ കയറി. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമാണത്. അവിടെ പോയപ്പോഴും ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ, കുറേ കാലം ഞാനൊരു ഭിക്ഷക്കാരിയെ പോലെ ഞാൻ ജീവിച്ച സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ട് പണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ആണ് ഇവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. പിന്നീട് എനിക്ക് വീണ്ടും അവിടെ പോകാനുള്ള സാഹചര്യം, ആജീവിക എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിരുന്നു. പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ കയറാനൊരു അവസരം കിട്ടി. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളാണ് അതെല്ലാം. നമുക്കൊരു ഗൈഡ് തന്നെ നമുക്ക് വന്നു, അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. പിന്നീടുള്ള ആ ദിവസങ്ങളെല്ലാം ഒരുപാട് മാറ്റങ്ങളിലേക്കുള്ള ദിവസങ്ങളായിരുന്നു. പിന്നെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാം താഴേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു 4 വർഷത്തേക്ക് മുന്നേ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്ത. അപ്പം നമുക്കൊരു 21 പ്രോഡക്റ്റ്സായി എല്ലാം കൂടി ചേർത്തിട്ട്, ബ്രഹ്മി അടക്കം 21 പ്രോഡക്റ്റ്സായി. അപ്പം എൻ്റെ മനസ്സിൽ നമ്മുടെ ഈ ബ്രഹ്മി തന്നെ ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് അത് എത്തണം. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ മോള് പഠിക്കുന്ന സമയത്തിൻ്റെ ഒരു എക്സിബിഷനിൽ കൂടെ അന്നത്തെ ഡ്രഗ്സ് കൺട്രോളർ അവരുടെ കെയർ ഓഫിലുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇത് വിൽക്കാനായിട്ട് എന്താണ്, എങ്ങനെ വിൽക്കും എന്നുള്ളത്. ഞാനത് പറഞ്ഞു, ഞാൻ ഒരു ഫുഡ് സപ്ലിമെന്റ് ചെയ്യുന്നതാണ്, ഇതൊരു രോഗത്തിന് നമ്മൾ കൊടുക്കുന്നതല്ല, ഒരു പോഷകാഹാരം എന്നുള്ള നിലയിൽ കൊടുക്കുന്നതാണ്. മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നിങ്ങളിങ്ങനെ കൊടുക്കുന്നതിനോട് ഇതല്ല, പക്ഷേ ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഡ്രഗ് ലൈസൻസ് അത്യാവശ്യമാണ്. അപ്പം എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കാണ് മാഡം പറഞ്ഞത്, ആയുർവേദ ഡോക്ടർ വേണം, 1500 സ്ക്വയർ ഫീറ്റ് കെട്ടിടം വേണം, പിന്നെ ലാബ് വേണം, ലാബ് ടെക്നീഷ്യൻ വേണം, അങ്ങനെ ഒരുപാട് ഇതൊക്കെ വേണം എന്നുള്ളത്. ഇതെന്റെ മോള് കേട്ടോണ്ട് നിന്നു. വീട്ടിൽ വന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പം മോള് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് കൂടി വിജയിച്ചു. അപ്പം +2 കഴിഞ്ഞിട്ട് മോള് നീറ്റിന് കിട്ടി, അങ്ങനെ കർണാടകയിൽ പോയി. ഇപ്പം മോള് ആയുർവേദ ഡോക്ടറായി. മോൻ്റെ ഭാര്യയും ആയുർവേദ ഡോക്ടറാണ്. നമ്മളിപ്പോൾ ഡ്രഗ് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞു സംരംഭത്തിൽ നിന്ന് ഇന്ന് നമ്മൾ 2022 ഒരു കമ്പനി നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പം നമുക്ക് 8 പേർക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: അപ്പൊ ആദ്യം ജോലി കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പൊ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയല്ലേ.
0: തീർച്ചയായിട്ടും ഞാനും PSC ടെസ്റ്റ് ഇഷ്ടം പോലെ ഞാനും എഴുതിയിട്ടുണ്ട്, അതിൽ കിട്ടിയിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ അത് മാറിപ്പോയിട്ടുണ്ട്. ദൈവമേ എനിക്ക് ജീവിക്കാനൊരു മാർഗം എന്താണ് എന്നുള്ള ചിന്ത എന്നെ ഒരുപാട് അലട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തിക നിലവാരം എന്നെ അനുവദിച്ചില്ല. പക്ഷെ എനിക്ക് ഇന്നത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിൽ സംതൃപ്തിയാണ്. കാരണം ടീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടി നിന്നേനെ ഞാൻ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥലത്തും പോകാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഈ സംരംഭത്തിലേക്ക് കടന്നതിന് ശേഷം ഒരുപാട് സംസ്ഥാനങ്ങളിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. പിന്നെ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് സുഖം. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉള്ള പരിപാടിയാണ്, എന്നിരുന്നാലും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്, എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇപ്പം

0: ടെംകോം ഫിനാൻസ് കഴിഞ്ഞു. ഒരു മൂന്നാം സ്റ്റാൻഡേർഡിൽ മുതലേ മോൻ ഇത് കണ്ട് വളർന്നതാണ്. എന്റെ വിഷമം കണ്ടിട്ട് ആൾക്കാരെല്ലാം പറയും, മോനെ നീ എവിടെയെങ്കിലും ഒരിടത്ത് പോയി ഒരു ജോലിക്ക് കയറി നിന്റെ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്, ഒരുപാട് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ. അപ്പോൾ ഓടി വന്ന് എന്നോട് ചോദിക്കും, അമ്മ ഞാൻ പോകണോ, അമ്മ പ്രൈവറ്റ് ജോലിക്ക് ഞാൻ പോകണോ, എനിക്ക് ബിസിനസ്സാണ് അമ്മ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ഇഷ്ടം അമ്മ, ഒരിക്കലും നീ അവിടെ പോയി നീ ചെയ്യ്, പി എസ് സി നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ എന്താണോ ഇഷ്ടം അത് ചെയ്യാം, എനിക്ക് ബിസിനസ്സാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു ശരി നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരുപാട് കടത്തിന്റെ പുറത്താണ് മുന്നോട്ട് നീങ്ങിയത്. എനിക്ക് പറയാം, ആ മോനെ നീ ഇവിടെ എങ്ങനെ ചെന്ന് കയറാം, അമ്മയ്ക്ക് വയ്യ. എനിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി, രണ്ട് തവണ ഞാൻ മരണത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. സരസ് ഫെയർ നമുക്ക് കിട്ടും, IITF എക്സിബിഷന്, അതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഇതുപോലെ ഡൽഹിയിൽ പോയി പങ്കെടുത്തു, അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഘട്ടത്തിൽ എവിടെ നിന്നു നമ്മളൊരു ബോട്ടിൽ വെള്ളം എങ്ങോട്ടോ വാങ്ങി കുടിച്ചിട്ട് കയറിയതാണ്. അതിന് ശേഷം എനിക്ക് ടൈഫോയിഡ് ബാധിച്ചു, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർക്ക് ആദ്യം പിടികിട്ടില്ല ടൈഫോയിഡ് ആണെന്ന്. ഞാൻ പറഞ്ഞ അസ്വസ്ഥതകൾ വെച്ചിട്ടുള്ള ഒരു മരുന്നാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ഗുളിക ഞാൻ കഴിച്ചു. എനിക്കും മോനും വന്നു, എന്റെ കൂടെ മോനും ഉണ്ടായിരുന്നു. മോൻ ഒരുവിധം കയറി രക്ഷപ്പെട്ടു വന്നു. അപ്പം ഡോക്ടർമാർ പരസ്പരം പറഞ്ഞു, അമ്മയുടെ ജീവൻ പോക്കാണ്, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കൂല, ഇത്രയും വേഗം മെഡിക്കൽ കോളേജിൽ വിടാൻ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു ടെസ്റ്റും കൂടെ ചെയ്തപ്പോഴാണ് അതിൽ തെളിഞ്ഞത് ടൈഫോയിഡാണ്. പിന്നെ അന്ന് മുതൽ ടൈഫോയിഡിനുള്ള ചികിത്സകളായിരുന്നു.
1: അങ്ങനെ മരണത്തിന് മുഖാമുഖം കണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: എക്സ്പീരിയൻസിന് വേണ്ടി ആൾക്കാർ സംസാരിക്കാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കും. അങ്ങനെ ഞാൻ ഇന്ന് ഏകദേശം ഒരു 300 വനിതകളെ സംരംഭകരാക്കിയിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അറിവ് മറ്റുള്ളവർക്കും കൂടെ ആവശ്യത്തിനനുസരിച്ച് പകർന്നു കൊടുക്കുക. അങ്ങനെ ഇന്ന് പത്തനംതിട്ട, കോന്നി ആ ഭാഗങ്ങളിലെല്ലാം ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. കാടിനുള്ളിൽ തന്നെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ മറക്കാത്തൊരു സംഭവമുണ്ട്, വനം വകുപ്പിന്റെ ഒരു ക്ലാസ്സിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഈ മൂട്ടിൽ പഴം എന്ന് പറഞ്ഞൊരു പഴം ഉണ്ടായിരുന്നു, ഇത് വച്ചിട്ട് അവർക്കൊരു ക്ലാസ് എടുത്തു കൊടുക്കണമെന്ന്. ഞാൻ മൂട്ടിൽ പഴം വെച്ചിട്ട് എന്ത് ചെയ്യാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, ശരി നമുക്ക് ഒരു അച്ചാർ ചെയ്യാം, വെറൈറ്റി അല്ലേ, അപ്പം ബാക്കിയുള്ള അച്ചാറുകൾ ചെയ്യുന്നവർ ചെയ്യട്ടെ, ഇത് വ്യത്യസ്തമായിട്ടുള്ളതായതുകൊണ്ട് അത് വിട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒന്നെടുത്ത് കഴിച്ചു നോക്കി, അതിൽ നല്ല പഴുത്തതിനാണെങ്കിൽ ചെറിയൊരു മധുരം പുളിപ്പ് ഇതെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളൊരു അച്ചാർ അവിടെ ചെയ്യിച്ചു, അതിന്റെ ലെവൽ എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പഴുത്ത കുടംപുളി കൊണ്ടുവന്നു, അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം അത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലാം അമിതമായിട്ട് നമുക്ക് കഴിക്കാതിരുന്നാൽ മതിയല്ലോ, അളവിനനുസരിച്ച് എല്ലാം കഴിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിന് നമുക്കൊരു സിറപ്പ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് ബ്രഹ്മി സിറപ്പ് ഉണ്ടല്ലോ, അതിന്റെ മെത്തേഡ് വെച്ചിട്ട് ഞാൻ ഇതിൽ സിറപ്പുണ്ടാക്കി. പിന്നെ ഞാൻ എന്റെ തന്നെ ഈഞ്ചിയുടെ ഒരു സ്ക്രബ്ബർ അത് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ക്ലാസ് എടുത്തു കൊടുത്തു. അതിലൊരു സംതൃപ്തിയുണ്ട്, നമ്മൾ വളരുന്നതിനോടൊപ്പം
1: ബാക്കിയുള്ളവരെ
0: മറ്റുള്ളവരെയും കൂടെ വളർത്തിയെടുക്കാനായിട്ട് ഒരു 1% സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്.
1: ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ആ ഒരു ജേണി പൂജ്യത്തിൽ നിന്ന് തുടങ്ങി നമ്മളൊരു നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, ഒപ്പം തന്നെ കൂടെ ഉള്ളവരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം.
0: താങ്ക് യു, ഒരുപാട് നന്ദി.
2: സംരംഭക ബിന്ദു പള്ളിച്ചലുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: എഴുത്തുകാരി.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ നിന്നും. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് എം ജി ശ്രീകുമാർ.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ കേൾക്കാം.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവന മാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.
1: ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത് ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോട്ടിയ സ്കൂളിലായിരുന്നു എൻ്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9ൽ വച്ച് ഞാൻ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരിക്കൽ ക്യാച്ച് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4ാം ചിറ VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRC ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിന് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. പിന്നെ അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഒരു ഏകദേശം 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിനൊത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
2: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്കുണ്ടാവും. ചിലതിൽ 2 സൈഡും ചെയ്യാൻ കാണും. ഏകദേശം 1 സൈഡ് തീരും
1: ഒരു ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
2: അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില

ഓക്സൈഡ് ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 2M 4M ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പോൾ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും, ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്, ചതുരം, പൂക്കുല, അങ്ങനെ പലതരം.

0: ഒരു വേദന വേദനയല്ലാതായി മാറി ജീവിതത്തോട് പൊരുതി നേടാൻ, ഇതാണിപ്പോൾ ഒരു ജീവിതമാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിതമാർഗം.
1: ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെക്കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ?
0: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ ഒരു സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ, ചില സ്ഥലങ്ങളിൽ അഞ്ചും ആറും ഒക്കെ ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ് ഉണ്ട്, ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്.
1: വീട്ടില്
0: അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു, രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡ് ആണ്, പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല.
1: പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
0: ആ ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
1: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
0: അങ്ങനെ ഇല്ല.
1: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
0: നമ്മൾ മറ്റൊരാളുടെ മുമ്പേ കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
1: ആസ്വാദനവും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ?
0: അതെ, മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
0: ആ, ഒരുവിധം എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രിയത്തിലൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാ അപ്പോ ഏറ്റവും ഇഷ്ടം?
0: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
0: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്ക് ഉള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
0: ഞങ്ങളെ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് ഞങ്ങളെ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ നിന്ന് ഒരു 10 പേര്, നമ്മൾ ഈ 10 ഒക്ടോബർ ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്.
1: പിന്നെ ഇപ്പോൾ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10-ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനു മുൻപ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
0: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
0: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലെ ആദ്യം തൊട്ട്?
0: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ക്വട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളൂ. അതും ഏകദേശം ഒക്കെ ഇപ്പൊ നിർത്തി വരികയാണ്.
1: അതെ അതെ അതെ, നെയ്തെടുക്കുന്ന കസേരകളുടെ ഡിമാൻഡുകൾ ഓരോ ദിവസവും ഇപ്പൊ കുറഞ്ഞു വരികയാണ് എന്നുള്ളതറിയാം. അപ്പൊ ഈ ജോലിയിൽ നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെയാണ്?
0: ഇപ്പൊ മിക്ക ഓഫീസുകളും AC ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പഴയ ചെയറുകൾ, പഴയ ഉപകരണങ്ങൾ എല്ലാവരും മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്തവർക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിടയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്ന ഇത് മാത്രമാണ്. ഇതും ലോട്ടറിയും മാത്രമാണ് കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഒരു തൊഴിലെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ മിക്ക ഓഫീസുകളിലും ഇപ്പോൾ ഇത് നിർത്തി വരുന്ന ഒരു സാഹചര്യമാണ്. ബിൽഡിംഗ് ഒക്കെ പുതുക്കി പണിതപ്പോൾ ഇവർ പഴയ ചെയറുകളൊക്കെ മാറ്റി കുഷ്യൻ ചെയർ, പ്ലാസ്റ്റിക് ചെയർ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് ഇപ്പോഴും.
1: എന്നാലും ഇത് കാലത്തിന്റെ ഒരു മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ?
0: ഞാനിപ്പോ ഈ കസേര വെച്ചിട്ടില്ലാത്തപ്പോ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണി ഉള്ളപ്പോ പണിക്ക് പോകും, ഇല്ലാത്തപ്പോ ഈ ലോട്ടറി കച്ചവടം നമുക്കും ജീവിക്കുന്നല്ലോ.
1: അതെ.
0: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പരിശീലനം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
1: ജീവിതം നമ്മെ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം അല്ലേ?
0: തീർച്ചയായും.
1: ഇപ്പൊ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ?
0: കാഴ്ച ഉള്ള ആൾക്കാരാകുമ്പോൾ ഓരോ കസേരയ്ക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ട് നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്ര ഹോളുണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എങ്കിൽ മാത്രമേ അത് ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
1: താങ്കളിപ്പോൾ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷേ ഇതൊന്നും ഇതിന്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അവശതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിന്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്.

0: നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും ഒന്നുമല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ, അപ്പോൾ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാൽ നാണമില്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഓ, അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
1: കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
0: എൻ്റെ വൈഫിൻ്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരെതിരായിരുന്നു, പിന്നീട് അവർ നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു, രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ നമ്മളെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
1: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
0: തീർച്ചയായും.
1: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
0: തീർച്ചയായും.
1: റേഡിയോ
0: കേൾക്കാറുണ്ട്, റേഡിയോ കേട്ട് തന്നെയാണ് അവള് പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
1: അപ്പൊ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്ത് തന്നെ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
0: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.
3: നേർവഴി.

0: സമാധാനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ എസ് ജയശ്രീ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, മറ്റൊരു നമ്പർ 9496596321. ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ.

ആകാശവാണി. ഇപ്പോൾ പത്മജ എല്ലാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് രാജീവ് ശിഖ. ആദ്യം ഉത്രാടപ്പൂവേ മൂവന്തിക്കുന്നിൽ എന്ന് തുടങ്ങുന്നു. രചന കന്മനം ശശിധരൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 52 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിയൽനോവ്സ്ക ദവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരെയും സന്ദർശിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണി വരെ നിർത്തിവച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നിർത്തിവെക്കുകയായിരുന്നു. നീറ്റ് വിഷയത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം രാജ്യസഭ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് ഉപരിസഭയും നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ചേർന്നു. പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. വയനാട്ടിൽ വീണ്ടും ഷിഗെല്ല സ്ഥിരീകരിച്ചു. വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുള്ള 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, പെരുവണ്ണാമൂഴി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ വിവിധ വകുപ്പുകളുടെ പങ്കിനെക്കുറിച്ച് ചർച്ചയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ജന്തുജന്യ രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും വിഷയത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ RS രജസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മനുഷ്യനും മൃഗങ്ങളും പരസ്പരം ഇടപഴകുമ്പോൾ ജീവികളിൽ നിന്ന് വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ തുടങ്ങിയവ മനുഷ്യരിലേക്ക് എത്തുകയും രോഗകാരണമാവുകയും ചെയ്യുന്നു. മൃഗങ്ങളുമായി നേരിട്ടും അല്ലാതെയുമുള്ള സമ്പർക്കം, അവയുടെ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കം, മൃഗങ്ങളുടെ വാസസ്ഥലം, തൊഴുത്ത്, ഫാമുകൾ എന്നിവിടങ്ങളിലെ ഇടപെടലുകൾ, വളർത്തുമൃഗങ്ങളുടെ പരിപാലനം തുടങ്ങിയവയിൽ മുൻകരുതികൾ സ്വീകരിച്ചാൽ രോഗം തടയാനാകും. വനമേഖലയിൽ പോകുമ്പോൾ ആവശ്യമായ വ്യക്തിഗത സുരക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു.
1: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കും. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് SEC.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡർമാരായും സൈബർ വാരിയേഴ്സായും പ്രഖ്യാപിക്കും. SPC പദ്ധതിയുടെ സമഗ്ര വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രകാശനം ചെയ്യും. ശബരിമല തീർത്ഥാടനകാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗം പമ്പയിൽ ആരംഭിച്ചു. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. അതേസമയം കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയസ് ശ്രീധർ.
3: ഇന്നുച്ചയോടെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം സന്നിധാനത്ത് നടക്കും. ഇതര സംസ്ഥാനക്കാരായ ഭക്തരുടെ അടക്കം വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്കായി സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം

0: 32 നട തുറന്ന് 3 രാവിലെ 5:40 6:20 മധ്യേ നിറപുത്തരി പൂജ നടക്കും.
1: കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് ഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനം. നിതിൻ രാജിന്റെ കുടുംബം മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചിരുന്നു. അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി വിട്ടയച്ചു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസ്സിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കും. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഊർജിതം. ഇതുവരെ 9 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പോലീസ് അറിയിച്ചു. 25 പേർ ഇനിയും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കിം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സഹായവും ഉറപ്പു നൽകി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1 ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തുടനീളം വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. VSന്റെ ആലപ്പുഴയിലെ വീട്ടുമുറ്റത്ത് സ്ഥാപിച്ച അർത്ഥകായ പ്രതിമ പത്നി വസുമതിയും മകൻ അരുൺകുമാറും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് നാലമ്പല ദർശനം തുടരുന്നു. രാമായണ മാസാചരണത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് ദിനം പ്രതി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ശ്രീരാമനെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിവയെന്നാണ് വിശ്വസിക്കുന്നത്. തൃപ്രയാറിൽ ശ്രീരാമനും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ത്യാഗത്തിന്റെ പ്രതീകമായ ഭരതനും ലക്ഷ്മണന്റെ വിഗ്രഹം തിരുമൂഴിക്കുളത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പായമ്മൽ ശത്രുഘ്നൻ കൃതജ്ഞതയുടെയും വിനയത്തിന്റെയും അടയാളവുമായി നിലകൊള്ളുന്നു.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി മൂന്നാറിന് പുറമെ കട്ടപ്പന കല്യാണത്തണ്ടിലും കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ട് മലനിരകളിൽ പൂവിട്ടു തുടങ്ങിയത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ട് തുടങ്ങിയത്. ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ പശ്ചാത്തലവും തണുത്ത കാറ്റും ഒപ്പം കുറിഞ്ഞി വസന്തവും കൂടിയാകുമ്പോൾ കല്യാണത്തണ്ട് സഞ്ചാരികൾക്കൊരു സ്വർഗീയ പ്രതീതിയാകും സമ്മാനിക്കുക. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലെ വിവിധ ഭാഗങ്ങളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ മേഖലയിലേക്കെത്തുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
1: കോട്ടയം പാലാ നഗരസഭ അധ്യക്ഷ ദിയാ ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷയ്ക്ക് സ്ഥാനം നഷ്ടമായി. അങ്കണം ഷംസുദ്ദീൻ സ്മൃതി സാംസ്കാരിക വേദിയുടെ വിശിഷ്ട സാഹിതി സേവാ പുരസ്കാരം എഴുത്തുകാരൻ വൈശാഖന്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിച്ചു. രാജൻ ജെ പല്ലൻ MLA, PV കൃഷ്ണൻ നായർ, അശോകൻ ചിരുവിൽ, N. ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 229 പോയിന്റ് ഇടിഞ്ഞ് 77479, നിഫ്റ്റി 62 പോയിന്റ് നഷ്ടത്തിൽ 24175 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 560 രൂപ കൂടി 1,05,760, ഗ്രാമിന് 13,220 രൂപയുമാണ് ഇന്നത്തെ വില. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പണിയാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ചീമേനിയിലെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളിൽ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. മാസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്

0: പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. വയനാട്ടിൽ വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വിലയിരുത്തി. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്നടയ്ക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുന്നു.
2: നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആണ്. എപ്പോഴാണ് ഗർഭകാല പരിചരണം അഥവാ പ്രഗ്നൻസി കെയർ ആരംഭിക്കുന്നത്? ഒരാൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഗർഭകാല പരിചരണം തുടങ്ങേണ്ടതാണ് എന്ന് പറയാം. ആരോഗ്യമുള്ള അമ്മയും കുഞ്ഞുമാണ് ഒരു പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിന് കൃത്യവും ശാസ്ത്രീയവുമായ ഗർഭകാല പരിചരണം അനിവാര്യമാണ്. എപ്പോഴും പ്രഗ്നൻസി പ്ലാൻഡ് ആയിരിക്കണം. അതായത് മാനസികമായും ശാരീരികമായും നാം വളരെയധികം തയ്യാറെടുപ്പുകളോടുകൂടിയായിരിക്കണം ഒരു കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുകയാണ്. പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതായത് പ്രഗ്നൻസിക്ക് മുമ്പേ തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തേണ്ടതാകുന്നു. ആവശ്യമാണെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായം തേടാം. ഫോളിക് ആസിഡ് ടാബ്ലറ്റ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിനും 3 മാസം മുമ്പ് ആരംഭിക്കണം. ഇത് കുഞ്ഞുങ്ങളിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട് എന്ന വൈകല്യം തടയാൻ സഹായകരമാകും. നമുക്കുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടറുമായി ചർച്ച ചെയ്യണം. നമ്മുടെ വയസ്സ് ഒരു പ്രധാന ഘടകമാണ്. പ്രായം കൂടുമ്പോൾ പ്രഗ്നൻസിയിൽ സങ്കീർണതകൾ വരാൻ സാധ്യതയുണ്ട്. 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ഹൈറിസ്ക് പ്രഗ്നൻസി അഥവാ സങ്കീർണമായ ഗർഭാവസ്ഥ എന്ന് കരുതപ്പെടുന്നു. അതുപോലെ നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, നമുക്കുള്ള എല്ലാ അസുഖങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഡയബറ്റീസ് അഥവാ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ക്ഷയരോഗം, ആസ്മ, മഞ്ഞപ്പിത്തം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അപസ്മാരം, മറ്റ് ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം ഡോക്ടറോട് പറയുകയും ഇവ നിയന്ത്രണാധീനമാണെന്ന് ഉറപ്പുവരുത്തണം. ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റണം. ഉദാഹരണമായി BP, ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ അത് നിയന്ത്രിക്കുകയും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. ആയതിനാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള പകരം മരുന്നുകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. അനീമിയ അഥവാ വിളർച്ചയുള്ളവർ അത് കറക്റ്റ് ചെയ്യണം. ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലാത്ത പക്ഷം വിളർച്ച കാരണമുള്ള സങ്കീർണതകളായ അബോർഷൻ, മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാവുക തുടങ്ങിയ സങ്കീർണതകൾ നാം നേരിടേണ്ടി വന്നേക്കാം. തൈറോയിഡിന്റെ അസുഖമുള്ളവർ അത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ നോർമലാക്കണം. അല്ലാത്ത പക്ഷം കുഞ്ഞിന് തൈറോയിഡിന്റെ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഓവർവെയ്റ്റ് അല്ലെങ്കിൽ ഒബീസിറ്റി ഉള്ള ആൾക്കാർ ശരീരഭാരം നിയന്ത്രിച്ചിട്ട് പ്രഗ്നൻസി ആയാൽ പ്രഗ്നൻസിയിലെ പല സങ്കീർണതകളും ഒഴിവാക്കാൻ കഴിയും. സീഷർ ഡിസോർഡർ അഥവാ അപസ്മാര രോഗമുള്ളവർ പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുമ്പോൾ തന്നെ ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും പ്രഗ്നൻസി ആകുന്നതിന് ന്യൂറോളജിക്കൽ വ്യൂവിൽ തടസ്സമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഒപ്പം കഴിക്കുന്ന മെഡിസിന് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായും ചെയ്യണം. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപൂർവമാണെങ്കിലും ചില രോഗങ്ങളുള്ളവർക്ക് പ്രഗ്നൻസി കോൺട്രാഇൻഡിക്കേഷൻ അഥവാ പ്രഗ്നൻസി അസാധ്യമാണ്. ഹൃദ്രോഗങ്ങളെ ലോ റിസ്ക് എന്നും ഹൈ റിസ്ക് എന്നും തരംതിരിക്കുകയും ഹൃദയത്തിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളതും വ്യക്തമായ ധാരണ വേണം. പ്രഗ്നൻസിയിൽ കാർഡിയോളജിസ്റ്റിന്റെ ചെക്കപ്പും ഫോളോ അപ്പും തുടരേണ്ടതാണ്. മാനസികമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന സ്ത്രീകൾ പ്രഗ്നൻസിക്ക് മുമ്പ് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾക്ക് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തേണ്ടതും തുടർച്ചയായി സൈക്യാട്രിസ്റ്റിന്റെ ഫോളോ അപ്പ് ചെയ്യേണ്ടതുമാകുന്നു. മുമ്പുള്ള ഡെലിവറിയിലെ ആരോഗ്യ പ്രശ്നങ്ങൾ, പലതവണയുള്ള അബോർഷൻസ്, ഗർഭസ്ഥ ശിശു മരണപ്പെട്ടിട്ടുള്ള അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമായ പരിശോധനയും മുൻകരുതലുകളും എടുക്കേണ്ടതുമാകുന്നു. APLA സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ നാം നേരത്തെ കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, അത് ദമ്പതികളുടെ രണ്ടുപേരുടെയും പ്രാധാന്യമർഹിക്കുന്നു. ജനിതക വൈകല്യങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, അപൂർവമായ അസുഖങ്ങൾ എല്ലാം ഡോക്ടറോട് ചർച്ച ചെയ്യുകയും ആവശ്യമെങ്കിൽ ജനറ്റിക് സ്ക്രീനിങ്ങോ ജനറ്റിക് കൗൺസിലിങ്ങോ ചെയ്യേണ്ടതാണ്. കാരണം പ്രീനേറ്റൽ ജനറ്റിക് ടെസ്റ്റിംഗിലൂടെ ഗർഭസ്ഥ ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടുപിടിക്കാനാകും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഒരു പ്രഗ്നൻസി ആയാൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഗർഭകാലം അഥവാ ടേം പ്രഗ്നൻസിയെ നാം 40 ആഴ്ചകളായാണ് കണക്കാക്കുന്നത്. ഇതിനെ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ 3 വിഭജിച്ചിട്ടുണ്ട്. ആദ്യത്തെ 12 ആഴ്ചയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഈ സമയത്ത് നാം പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നു, ഫോളിക് ആസിഡ് ടാബ്ലറ്റ് തുടരുന്നു, നമ്മുടെ ബേസ് ലൈൻ ആയിട്ടുള്ള രക്തപരിശോധനകൾ ചെയ്യുന്നു, ഉള്ള അസുഖങ്ങളുടെ ചികിത്സ

0: സ്പെഷ്യലിസ്റ്റുകളുടെ സഹായത്തോടെ തുടരുന്നു. അവ കൺട്രോൾഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. മൂന്നാം മാസം, അതായത് 11 ആഴ്ചയ്ക്കും 14 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ജനറ്റിക് സ്ക്രീനിംഗായി NT സ്കാനും ഡബിൾ മാർക്കർ ടെസ്റ്റും ചെയ്യേണ്ടതാണ്. ഇഞ്ചക്ഷൻ TD വാക്സിൻ. മുമ്പ് നാം TT ആയിരുന്നു എടുക്കുന്നതെങ്കിൽ ഇപ്പോഴത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിനാണ്. ഇത് 2 ഡോസുകളാണ് എടുക്കേണ്ടത്. 4 മുതൽ 6 ആഴ്ച ഇടവേളകളിൽ എടുക്കാം. സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും അയൺ കാൽഷ്യം ടാബ്ലറ്റ്സ് തുടങ്ങുന്നു. അനോമലി സ്കാൻ അഥവാ കുഞ്ഞിന്റെ അവയവങ്ങൾ നോക്കുന്ന സ്കാനിലൂടെ കുട്ടിക്ക് അംഗവൈകല്യങ്ങളില്ല എന്നുറപ്പിക്കാം. 20 ആഴ്ച സമയത്താണ് ഇത് ചെയ്യുന്നത്. ഏതെങ്കിലും വൈകല്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വിദഗ്ധ പരിശോധനയും കുഞ്ഞിന്റെ നിലനിൽപ്പിന് അപകടമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിർണയിച്ചുമായിരിക്കും മുന്നോട്ടു പോകുന്നത്. അതിന് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും ഏത് അവയവത്തിനാണ് പ്രശ്നം എന്നതനുസരിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ സേവനവും വേണ്ടിവരും. ചിലപ്പോൾ ആവശ്യഘട്ടത്തിൽ ഫീറ്റൽ എക്കോ അഥവാ കുട്ടിയുടെ എക്കോ എടുക്കാറുണ്ട്. പിന്നെ പ്രധാനമായും 6 മാസം സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് അഥവാ GTT. ഇത് ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം രക്തത്തിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഡയബറ്റിസ് അഥവാ പ്രമേഹം വളരെ കൂടുതലായി കാണപ്പെടുന്നു. 5 മാസത്തിന് ശേഷമാണ് ഇത് തുടങ്ങുന്നത്. അതിനാൽ GTT കൃത്യമായി ചെയ്യുകയും പ്രഗ്നൻസിയിലെ ഡയബറ്റിസ് കൃത്യമായി നിർണ്ണയിക്കുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതുമാണ്. ഇനി പ്രഗ്നൻസിയിൽ എന്തൊക്കെ കഴിക്കാം? നമുക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണല്ലോ. പൊതുവെ പറയുകയാണെങ്കിൽ അയൺ കണ്ടന്റ് കൂടിയ ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, കൊഴുപ്പും മധുരവും കുറഞ്ഞ ഭക്ഷണം, ഇതൊക്കെയാണ് നിർദ്ദേശിക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രഗ്നൻസിയിൽ പ്രമേഹമുള്ളവരിൽ പ്രത്യേക ഭക്ഷണക്രമം, മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി തന്നെ വേണ്ടിവരും. വിളർച്ചയുള്ളവരിൽ ഹീമോഗ്ലോബിൻ കൂടാനായി അയണും വൈറ്റമിൻസും അടങ്ങിയ ഭക്ഷണ രീതി നിർദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം പ്രഗ്നൻസിയിൽ ഹൈപ്പർടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദമാണ്. കാലിൽ നീര് വരുന്നത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. കാലിൽ നീര് വരുന്നവർ BP കൃത്യമായി മോണിറ്റർ ചെയ്യുകയും യൂറിനിൽ ആൽബുമിൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. BP ഉള്ളവർ അത് നിയന്ത്രിക്കുകയും കൃത്യമായി ചികിത്സിക്കുകയും കോംപ്ലിക്കേഷൻസ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. 7ാം മാസം മുതൽ കുട്ടിയുടെ വളർച്ചയുടെ സ്കാൻ എടുക്കാൻ തുടങ്ങുന്നു. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യണം. പ്രഗ്നൻസിയിൽ റെസ്റ്റ് എടുക്കണോ? തീർച്ചയായും. എന്നാൽ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പ്രഗ്നൻസിയിൽ സാധാരണയായി റുട്ടീൻ ആക്ടിവിറ്റീസ് തുടരാൻ നിർദ്ദേശിക്കുന്നു. ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നതാണ് യൂട്രസിലേക്കും കുഞ്ഞിനും രക്തയോട്ടം കിട്ടാൻ കൂടുതൽ നല്ല പൊസിഷൻ. പ്ലാസന്റ പ്രിവ്യ, ബ്ലീഡിംഗ് ഒക്കെയുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് നിർദ്ദേശിക്കുന്നു. പ്രസവത്തെക്കുറിച്ചും സിസേറിനെക്കുറിച്ചുമുള്ള ഒരു അവബോധം എല്ലാ ഗർഭിണികൾക്കും ഉണ്ടായിരിക്കുന്നത് ആ സമയത്തെ അമിതമായ പേടിയും ആകാംക്ഷയും ഒഴിവാക്കാൻ നല്ലതായിരിക്കും. അതിന് ആന്റിനേറ്റൽ ക്ലാസുകളിലൂടെയും ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയും ഒക്കെ സാധിക്കും. അശാസ്ത്രീയമായ രീതികൾ പിന്തുടരുന്നത് പലപ്പോഴും സങ്കീർണതകൾ ഉണ്ടാക്കാം. അപ്രതീക്ഷിതമായി ഡെലിവറി സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന പോസ്റ്റ്പാർട്ടം ഹെമറേജ് അഥവാ പ്രസവാനന്തര രക്തസ്രാവം, ഷോൾഡർ ഡിസ്റ്റോഷ്യ അഥവാ കുഞ്ഞിന്റെ തല പുറത്തു വന്ന ശേഷം ഷോൾഡറും ഉടലും സ്റ്റക്കാവുന്ന അവസ്ഥ, അബ്രപ്ഷൻ അഥവാ മറുപിള്ള വിട്ടുപോകുന്ന അവസ്ഥ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് രക്തത്തിൽ കടന്നുണ്ടാകുന്ന എംബോളിസം, കോട്ട് പ്രൊലാപ്സ് അഥവാ പൊക്കിൾക്കൊടി പുറത്തേക്ക് ചാടുന്ന അവസ്ഥ, ഫീറ്റൽ ഡിസ്ട്രസ് അഥവാ ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് കുറയുന്ന അവസ്ഥ, PROM അഥവാ വെള്ളം പൊട്ടിപ്പോകുന്ന അവസ്ഥ, ഇവയെല്ലാം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത തരം സങ്കീർണതകളാണ്. ഇവയെപ്പറ്റിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രസവവേദന പലപ്പോഴും നാച്ചുറലായി തന്നെ തുടങ്ങാം. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് പ്രസവവേദന മരുന്നുകളുടെ സഹായത്താൽ തുടങ്ങിയെടുക്കേണ്ടി വരും. ഉദാഹരണമായി, ഒരാൾക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടും പ്രസവവേദന വരാതിരിക്കുക, ഗർഭാശയമുഖത്തിന് അഥവാ സെർവിക്സിന് തീരെ വികാസം ഇല്ലാതെ വരുന്ന അവസ്ഥ, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ പ്രമേഹമുള്ളതും ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരുന്നതുമായ അവസ്ഥ, BP കൂടുന്നതോ അത് കാരണം സങ്കീർണതകൾ ഉണ്ടാകുന്നതോ ആയ അവസ്ഥ, കുഞ്ഞിന് വളർച്ചക്കുറവുള്ള അവസ്ഥ എന്നിങ്ങനെ. എന്നാൽ പലപ്പോഴും ഈ പ്രക്രിയയ്ക്ക് സമയമെടുക്കുന്നതുമാണ്. അപ്പോൾ നാം ക്ഷമയോടെ കൃത്യമായ മോണിറ്ററിംഗിൽ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അതുപോലെ മുൻകൂട്ടി പ്രതീക്ഷിക്കാതെ തന്നെ എമർജൻസിയായി സിസേറിയൻ ചെയ്യുന്ന സാഹചര്യങ്ങളും ഏത് പ്രസവത്തിലും ഉണ്ടായേക്കാം. ഇവയെപ്പറ്റിയും നമുക്കൊരു മുൻധാരണ വേണ്ടതാണ്. ഇതിലുപരി ഗർഭിണിക്ക് ഗർഭകാലത്തും പ്രസവ സമയത്തും അതിനുശേഷവും നൽകുന്ന മാനസിക പിന്തുണ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വേണ്ടത്ര തയ്യാറെടുപ്പുകളും വളരെ ചിട്ടയായും ശാസ്ത്രീയമായുമുള്ള ചികിത്സയിലൂടെ പ്രഗ്നൻസി നമുക്ക് നല്ലൊരു അനുഭവവും കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതലുമാക്കാം.
1: ഗർഭകാല പരിചരണം, അറിയേണ്ട കാര്യങ്ങൾ. തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അജിഷ ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരു സഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവെച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
2: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയകൾ തഹത് സഭി മുദ്ദോ പര ചർച്ച കാ അവസരം ദിയാ.
1: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് NDA കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
3: आगे पेपर लीक नहीं होने के लिए सख्ती से जो कदम उठाया गया है उसके बारे में भी प्रधानमंत्री जी ने जानकारी दिया और प्रधानमंत्री जी ने ये भी कहा कि पेपर लीक सिर्फ एक राज्य का मामला नहीं है, सिर्फ केंद्र सरकार का मामला नहीं, दलगत राजनीति का विषय नहीं है, ये देश का विषय है और युवाओं का भविष्य के साथ कोई खिलवाड़ नहीं होने के लिए और खिलवाड़ नहीं करने देने के लिए सख्ती से कदम भी उठाए, सजा भी दे दोषियों को और फिर फुल प्रूफ सिस्टम काम जो अभी कर रहे हैं उसमें भी सब मिल करके करें.
1: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് MV ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും

0: ദുരന്ത ബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹിരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹിമ.
2: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
0: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്റർനാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂ ഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാടക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40+ രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരം ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2 ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്. മഞ്ഞണിപ്പൂനിലാവിൽ ഇന്നാദ്യം ചെമ്പരത്തി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ഞണിപ്പൂ നിലാവിൽ അടുത്തതായി കേൾക്കാം അനുഭവം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. വരികൾ ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി ഭാസ്കരന്റെ വരികൾക്ക് ടി കെ പുകഴേന്തി ഈണം പകർന്ന ഗാനം കേൾക്കാം. വിത്തുകൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

നീലക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ജാനമ്മ ഡേവിഡ് പാടിയ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ. ഇനി വരികൾ പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഞ്ഞണിപ്പൂനിലാവിൽ ഇനി കേൾക്കാം പി ലീല പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം. ചിത്രം നായരു പിടിച്ച പുലിവാല്.

0: ഇലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഇലീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം കെ അർജുനൻ ഈണൻ പകർന്ന് എസ് ജാനകിയും പി ജയചന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം റെസ്റ്റ് ഹൌസ്.

0: 14 വരെ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 മൈ ജി നമ്പർ 111 ജൂലൈ 20 മൻ കി ജൂലൈ 26 ഞായറാഴ്ച രാവിലെ ചാനലുകളിലും പ്രസാർ
1: യേശുദാസ് പാടിയ ഈണം പകർന്നത്. ചിത്രം അയൽക്കാരി.

കേൾക്കാം. വരിപ്പി ഭാസ്കരൻ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7 തൃശൂർ പാലക്കാട് മലപ്പുറം കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സംഗീതം ദേവരാജൻ.

con lui. Have been intensified to evacuate 6.

0: After a one.
1: Ooh.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 5, ശകവർഷം 1948 ആഷാഢം 30, 2026 ജൂലൈ മാസം 21 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 48 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തരവേളയാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം 8 മിനിറ്റ്. ഇനി ഇന്നത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:40 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പ്രവാഹം എന്ന ചിത്രത്തിന് വേണ്ടി എൽ ആർ ഈശ്വരി പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: PM ജയ്, അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
3: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മത്സരം എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച്, എം കെ അർജുനൻ ഈണം പകർന്ന് യേശുദാസും പി മാധുരിയും പാടിയത്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചുമടുതാങ്ങി എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

മാനിഷാദ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പറന്ന് മറ്റൊരു ഗാനം കേൾക്കാം. ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് ശ്രീകാന്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.